0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ശ്രീകാമുദിന്റെ മരണത്തിൽ രാജ്യത്ത് ദുഃഖാചരണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഹിസൈനസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിര്യാണത്തിൽ യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അനുശോചിച്ചു. ഇന്നലെ രാവിലെയോടെയായിരുന്നു ഷെയ്ഖ് അഹമ്മദിന്റെ അന്ത്യം സംഭവിച്ചത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലാണ് യുഎഇ പ്രസിഡന്റ് അനുശോചന സന്ദേശം പങ്കുവച്ചത്. യുഎഇയുടെ രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്രപുരോഗതിക്കെന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം ഓർമ്മിച്ചു. സർവ്വശക്തൻ നിത്യശാന്തി നൽകട്ടെയെന്നും കുടുംബത്തിന് വേർപാട് താങ്ങാനുള്ള കരുത്ത് നൽകട്ടെയെന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു. ഷെയ്ഖ് അഹമ്മദിന്റെ വേർപാടിൽ ദുബായ് റൂളേഴ്സ് കോട്ട് അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ദുബായ് എമിറേറ്റിലുടനീളം 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണുള്ളത്. ഇന്നലെ മുതൽ ദുഃഖാചരണം ഔദ്യോഗികമായി ആരംഭിച്ചു. ദുഃഖാചരണ കാലയളവിൽ ദുബായിലുടനീളം ദേശീയ പതാക ആദരസൂചകമായി പകുതി താഴ്ത്തിക്കെട്ടു. മറ്റു വാർത്തകളിലേക്ക്. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ ഇഡി ശുപാർശ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രിയും എംഎൽഎയുമായ പി എം മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സിഎംആറിൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ ഇഡി ശുപാർശയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും എംഎൽഎ മുൻ മന്ത്രിക്കുമെതിരെയാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി ഡിജിപിക്കാണ് നിർദ്ദേശം നൽകിയത്. എക്സാലോജിക്ക് എംഡിയും പിണറായി വിജയന്റെ മകളുമായ വീണ ടീക്കും എതിരെ അന്വേഷണം നടത്താൻ ശുപാർശ നൽകിയിരിക്കുകയാണ് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ആഭ്യന്തരമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് ഡിജിപിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിലുൾപ്പെട്ട 28 പ്രതികളിൽ 27 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. തയ്യാറാക്കിയ കുറ്റപത്രം ഉടൻ തന്നെ തുടർ നിയമോപദേശത്തിനായി സമർപ്പിക്കും. സംഭവത്തിനുശേഷം ഒളിവിൽ കഴിയുന്നതും ഇതുവരെ പിടികൂടാൻ സാധിക്കാത്തതുമായ സിപിഎം പ്രവർത്തകൻ പാളയം സന്തോഷിനെ തൽക്കാലം ഒഴിവാക്കിയാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരായ ഇഡി നീക്കത്തിൽ ലഘുലേഖ ഇറക്കി ജനങ്ങളോട് വിശദീകരിക്കാൻ സിപിഎം. ലഘുലേഖയിലെ പ്രസക്ത ഭാഗങ്ങൾ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇഡി വേട്ടയും ബിജെപി യുഡിഎഫ് ഒത്തുകളിയും എന്ന തലക്കെട്ടിലാണ് ലേഖനം. അബ്കാരി കേസിൽ ആന്റോ അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ആന്റോയുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിനാണ് കേസ്. മാനന്തവാടി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ആന്റോ. നേരത്തെ അനധികൃതമായി മദ്യം കൈവശം വെച്ച കേസിൽ ആന്റോയുടെ ജാമ്യാപേക്ഷ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് ആന്റോ ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയിൽ വിശദീകരണവുമായി വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. യാത്രയെപ്പറ്റി പത്രങ്ങളിൽ കണ്ടത് മാത്രമേ ഉള്ളൂ, കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. അടിയന്തര സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. മറ്റ് ഹെലികോപ്റ്റർ കരാർ കഴിഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചില്ല. അദ്ദേഹവുമായി സംസാരിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്ന് കെ പി സി സി അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. സിപിഎം നേതാവും മുൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന പി ശശിക്കെതിരെ മൊഴി നൽകി ചെന്നൈ വ്യവസായി ഷർഷാദ്. പി ശശി തന്നെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന് മൊഴി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി ഷർഷാദ് മൊഴി നൽകിയിരിക്കുന്നത്. കെ പി സി സി അധ്യക്ഷനെ കാണാൻ രമ്യ ഹരിദാസ് എം എൽ എ കെ പി സി സി ആസ്ഥാനത്തെത്തി. സണ്ണി ജോസഫുമായി ഇന്ദിരാഭവനിൽ കൂടിക്കാഴ്ച. ചിറയൻകീഴ് കയ്യാങ്കളിയിൽ കെ പി സി സി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. കെ പി സി സി അധ്യക്ഷനാണ് നടപടി സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിക്കുക. അന്വേഷണ സമിതിയുടെ കണ്ടെത്തലുകൾ ശുപാർശയായി സമർപ്പിച്ചിട്ടുണ്ട്. നടപടി സംബന്ധിച്ച കാര്യങ്ങൾ കെ പി സി സിയുടെ അധ്യക്ഷൻ മാധ്യമങ്ങളെ അറിയിക്കും. ലോകമെമ്പാടുമുള്ള ഇറാനിയൻ വിമാന കമ്പനികളുടെ പ്രവർത്തനം നാളെ മുതൽ പൂർണ്ണമായി സ്തംഭിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനിയൻ വിമാനങ്ങൾക്ക് സേവനം നൽകുന്ന വിദേശ കമ്പനികൾക്കെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് യു എസിന്റെ ഭീഷണി വന്നിരിക്കുന്നത്. യു എസ് ഇറാൻ യുദ്ധം 7ാം മാസത്തിലേക്ക് കടക്കുന്നതിനിടെ സി എൻ ബി സി ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സ്കോട്ട് ബെസന്റ് നിലപാട് വ്യക്തമാക്കിയത്. ലോകമെമ്പാടുമുള്ള മുഴുവൻ ഇറാനിയൻ എയർലൈനുകളുടെയും പ്രവർത്തനം ഉടൻ അവസാനിക്കുമെന്ന് ബെസന്റ് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. വിമാന കമ്പനികളെ മാത്രമല്ല ഇവർക്ക് സഹായം നൽകുന്ന വിമാനത്താവളങ്ങൾ, ടിക്കറ്റിംഗ് ഏജൻസികൾ, ഇന്ധന വിതരണക്കാർ, മറ്റ് ഗ്രൌണ്ട് സർവീസ് ഏജൻസികൾ എന്നിവയിൽ ലക്ഷ്യമിട്ടാണ് യു എസിന്റെ നീക്കം. ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ക്രൈംബ്രാഞ്ച് ADGP നേതൃത്വത്തിൽ SIT രൂപീകരിച്ചിരിക്കുകയാണ്. ED ശുപാർശയിൽ അന്വേഷണത്തിന് പിണറായി വിജയനെതിരെയും മുൻമന്ത്രിയായ PM മുഹമ്മദ് റിയാസിനെതിരെയും പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെയും ആദ്യം പ്രാഥമിക അന്വേഷണത്തിന് കേരള സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നു. അടുത്ത വാർത്ത 12 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
5: Good morning. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
1: You are listening to Home 92.2 FM. Home is a feeling.
6: You are listening to Home 92.2 FM. Home is a feeling.
1: Trending song of the hour.
4: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
3: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
2: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
2: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
2: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
1: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
6: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: Emirates Malayali Nurses Family Botim Orimichonam Season 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
11: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
11: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
11: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Mid morning with Nitya.
2: വെൽക്കം ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മളിന്ന് ശരിക്കും പുതിയൊരാഴ്ചയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്കാണ് കടക്കുന്നത് അല്ലേ. ഇന്ന് സെപ്റ്റംബർ 22-ാം തീയതിയാണ്, ചൊവ്വാഴ്ചയാണ്. എല്ലാവർക്കും വളരെ കാമൻ ക്വയറ്റ് ആയിട്ടുള്ള വളരെ സൗമ്യമായിട്ടുള്ളൊരു നല്ല ദിവസം അല്ലെങ്കിൽ ഒരു മിഡ് മോർണിംഗ് നേരം ആശംസിക്കുകയാണ്. അപ്പം ഇന്ന് സെപ്റ്റംബർ 22-ാം തീയതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർനാഷണൽ തലത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള, വളരെ നമ്മൾ അവയർനെസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തരത്തിലുള്ള കുറേയധികം പ്രത്യേകതകളുണ്ട് കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കാരണം പ്രധാനമായിട്ടും ഇന്ന് വേൾഡ് റോസ് ഡേ ആണേ. അതായത് ഇപ്പോൾ രോഗങ്ങളോട് ഫൈറ്റ് ചെയ്യുന്ന എത്രയോ പേരെയും നമ്മൾ ചുറ്റിനും കാണാം അല്ലേ, നമ്മുടെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മൾ കേട്ടറിവുള്ളവരോ നാട്ടിലോ ഒക്കെ ആയിട്ടല്ലേ. അപ്പോൾ അത്തരത്തിൽ രോഗങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നവർക്ക് അവർക്ക് സ്നേഹവും അവർക്കൊരു കെയറും അവർക്ക് പ്രതീക്ഷയും ഒക്കെ നൽകാൻ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ദിവസമാണിന്ന്. അപ്പോൾ ചുവന്ന റോസാപ്പൂക്കളൊക്കെ നൽകി മറ്റുള്ളവരുടെ ലൈഫിൽ പുഞ്ചിരി നിറയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു വേൾഡ് റോസ് ഡേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്ന് വേൾഡ് റൈനോ ഡേ ആണ്. ഇപ്പോൾ ഭൂമിയിലെ വളരെ അപൂർവ ജീവവർഗമാണ് ഈ റൈനോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ കാണ്ടാമൃഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി വിഭാവനം ചെയ്ത ഒരു ഡേ ആണ് ഇന്ന് ഈ വേൾഡ് റൈനോ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തുള്ള 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസിൽപ്പെട്ട കാണ്ടാമൃഗങ്ങളെയും അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ഉള്ളൊരു അവയർനെസ് ആണ് ശരിക്കും ഇന്ന് ഈ വേൾഡ് റൈനോ ഡേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് വേൾഡ് കാർ ഫ്രീ ഡേ ആണ്. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഒരു ഡേ എന്ന് പറയുമ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയാം, അത് പൊല്യൂഷൻ കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ വാഹനങ്ങളുടെ ഉപയോഗം കുറച്ച് പബ്ലിക് ട്രാൻസിറ്റിനെ പ്രോത്സാഹിപ്പിക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു എൻവയോൺമെൻ്റൽ ഇനിഷ്യേറ്റീവാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് റേഡിയൻറ്റ് പീസ് എന്ന് പറയുന്നത്. നമ്മളിൽ ഓരോരുത്തരിലും എന്താ പറയുക, മനഃശാന്തിയും സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ വളർത്തുക എന്നുള്ളതാണ് ഈ ഒരു ഡേ കൊണ്ട് നമ്മൾ എയിം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിന് ശാന്തത നൽകുന്ന വളരെ നല്ല പാട്ടുകളും നല്ല കാര്യങ്ങളും ഒക്കെ ഓർത്തുകൊണ്ട് ഓരോ നിമിഷത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പകർന്നുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡേ, ഈ ഒരു മിഡ് മോർണിംഗ് ടൈം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഓൾറെഡി നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.
0: You're listening to Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ രാജ്യത്ത് ദുഃഖാചരണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരൻ ഹിസൈനസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിര്യാണത്തിൽ UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അനുശോചനം അറിയിച്ചു. യുഎയുടെ രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്ര പുരോഗതിക്ക് എന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ഇന്ത്യൻ വനിതാ ടീമിന് സ്വർണം ലഭിച്ചിരിക്കുകയാണ്. സന്തോഷം നൽകുന്ന വാർത്തയാണ്, ശ്രീലങ്കയെ 147 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ സ്വർണം നേടിയിരിക്കുന്നത്. സ്കോർ: ഇന്ത്യ 3 wicketന് 216, ശ്രീലങ്ക 10 wicket നഷ്ടത്തിൽ 69 റൺസ് മാത്രം. ദീപ്തി ശർമ്മയ്ക്ക് 3 wicket നേട്ടമുണ്ടായിരിക്കുന്നു. ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം ലഭിച്ചിരിക്കുകയാണ്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. സിഎംആർ ലെക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിലെ ED ശുപാർശ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻമന്ത്രിയും MLA മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സിഎംആർഎൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഇപ്പോൾ സർക്കാരിന്റെ പച്ചക്കൊടി ലഭിച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. എക്സാലോജിക് MD പിണറായി വിജയന്റെ മകളുമായ വീണ ടിക്കെതിരെ അന്വേഷണം നടത്താനും നിർദ്ദേശമുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിൽ ഉൾപ്പെട്ട 28 പ്രതികളിൽ 27 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. തയ്യാറാക്കിയ കുറ്റപത്രം ഉടൻ തന്നെ തുടർ നിയമോപദേശത്തിനായി സമർപ്പിക്കും. സംഭവത്തിനുശേഷം ഒളിവിൽ കഴിയുന്നതും ഇതുവരെ പിടികൂടാൻ സാധിക്കാത്തതുമായ CPM പ്രവർത്തകൻ പാളയം സന്തോഷിനെ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയാണ് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരെ ED നീക്കത്തിൽ ലഘുലേഖ ഇറക്കി ജനങ്ങളോട് വിശദീകരിക്കാൻ CPM. ലഘുലേഖയിലെ പ്രസക്ത ഭാഗങ്ങൾ പാർട്ടി മുഖപത്രത്തിലൂടെ പുറത്തുവിട്ടു. ED വേട്ടയും BJP UDF ഒത്തുകളിയും എന്ന തലക്കെട്ടിലാണ് ലേഖനം. അബ്കാരി കേസിൽ ആൻഡ്രോ അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിനാണ് കേസ്. മാനന്തവാടി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ആൻഡ്രോ. നേരത്തെ അനധികൃതമായി മദ്യം കൈവശം വെച്ച കേസിൽ ആൻഡ്രോയുടെ ജാമ്യാപേക്ഷ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് ആൻഡ്രോ ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. യാത്രയെക്കുറിച്ച് പത്രങ്ങളിൽ കണ്ടത് മാത്രമേ ഉള്ളൂ, കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. അടിയന്തര സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. മറ്റേ ഹെലികോപ്റ്റർ കരാർ കഴിഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചില്ല, അദ്ദേഹവുമായി ചർച്ച ചെയ്ത ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്ന് KPCC അധ്യക്ഷൻ കൂടിയായ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. KPCC അധ്യക്ഷനെ കാണാൻ രമ്യ ഹരിദാസ് MLA. KPCC ആസ്ഥാനത്താണ് രമ്യ എത്തിയത്. സണ്ണി ജോസഫുമായി ഇന്ദിരാഭവനിൽ കൂടിക്കാഴ്ച. ചിറയൻകീഴ് കയ്യാങ്കളിയിൽ KPCC അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ലോകമെമ്പാടുമുള്ള ഇറാനിയൻ വിമാന കമ്പനികളുടെ പ്രവർത്തനം നാളെ മുതൽ പൂർണ്ണമായി സ്തംഭിപ്പിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്. ഇറാനിയൻ വിമാനങ്ങൾക്ക് സേവനം നൽകുന്ന വിദേശ കമ്പനികൾക്കെതിരെ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് US ഭീഷണി വന്നിരിക്കുന്നത്. US ഇറാൻ യുദ്ധം 7 മാസത്തിലേക്ക് കടക്കുന്നതിനിടെ CNBC ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് സ്കോട്ട് ബെസന്റ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മുഴുവൻ ഇറാനിയൻ എയർലൈനുകളുടെയും പ്രവർത്തനം ഉടൻ അവസാനിക്കുമെന്നും ബെസന്റ് ചൂണ്ടിക്കാട്ടുന്നു. വിമാന കമ്പനികൾ മാത്രമല്ല സഹായം നൽകുന്ന വിമാനത്താവളങ്ങൾ, ടിക്കറ്റിംഗ് ഏജൻസികൾ, ഇന്ധന വിതരണക്കാർ, മറ്റ് ഗ്രൌണ്ട് സർവീസ് ഏജൻസികൾ എന്നിവരെയും ലക്ഷ്യമിട്ടാണ് US നീക്കം. ഇറാൻ വിമാനങ്ങൾക്ക് ലാൻഡിംഗ് സേവനങ്ങളോ ഇന്ധനമോ നൽകുകയോ ടിക്കറ്റുകൾ വിൽക്കുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങളെ ഡോളർ ഇടപാടുകളിൽ നിന്ന് പുറത്താക്കുമെന്നും നാളെ ഈ കമ്പനികളുടെ പ്രവർത്തനം പൂർണ്ണമായി തടസ്സപ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. US ഭീഷണിയെ തുടർന്ന് പല രാജ്യങ്ങളും ഇറാനിയൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി തുടങ്ങി. ഇറാൻ കമ്പനികളുടെ സർവീസുകൾ റദ്ദാക്കുമെന്ന് ഇറാഖ് വ്യക്തമാക്കിയതായി വാർത്താ ഏജൻസി AFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോർജിയ വ്യോമപാതയിൽ ഇറാൻ വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. തുർക്കി സർക്കാരിന്റെ ആവശ്യപ്രകാരം അങ്കോറയിലേക്കുള്ള സർവീസുകൾ നിർത്തിവച്ചുവെന്ന് ഇറാനിയൻ വിമാന കമ്പനി മൗഹാൻ എയർ അറിയിച്ചിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന ഉപരോധം കാരണം പുതിയ വിമാനങ്ങൾ വാങ്ങാനോ അറ്റകുറ്റപ്പണികൾക്കുള്ള സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കാൻ സാധിക്കാതെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇറാന്റെ വ്യോമയാന മേഖല. വിശദവാർത്ത 1 മണിക്ക്.
4: FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
4: Brought to you by Ozone Cargo.
3: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 42%.
1: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: You are listening

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
2: புதுமையுடைய நேரத்து
3: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
4: பழமையுடைய தீரத்து
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM, first anniversary birthday bash.
9: Joy Alukas, world's favorite jeweler,
8: supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
6: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഷേഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ രാജ്യത്ത് ദുഃഖാചരണം. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണത്തിന് ഉത്തരവ്. ലങ്കയെ എറിഞ്ഞിട്ട് ഇന്ത്യൻ വനിതകൾ 20th ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ഇളയ സഹോദരൻ ഹിസൈനസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിര്യാണത്തിൽ യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അനുശോചനം അറിയിച്ചു. യുഎഇയുടെ രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്ര പുരോഗതിക്ക് എന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. മറ്റ് വാർത്തകളിലേക്ക്. സിഎംആറിൽ എക്സാലോജി കേസിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കത്തിൽ നടപടി. അന്വേഷണത്തിന് ആഭ്യന്തരവകുപ്പ് ഡിജിപിക്ക് നിർദ്ദേശം നൽകി. ഏതന്വേഷണം വേണമെന്ന് ഡിജിപിക്ക് തീരുമാനിക്കാമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ പൂർണ്ണ അധികാരം ഡിജിപിക്കായിരിക്കും. ഏത് ഏജൻസി ഉപയോഗിച്ച് അന്വേഷിക്കണമെന്നും ഡിജിപിക്ക് തീരുമാനിക്കാം. ഇഡി കത്തിലെ വിവരങ്ങളാണ് അന്വേഷിക്കാൻ നിർദ്ദേശമുള്ളത്. എക്സാലോജിക്ക് എംഡിയും പിണറായി വിജയന്റെ മകളുമായ വീണ ടിക്കെതിരെയും അന്വേഷണം നടത്താൻ നിർദ്ദേശം. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഇനി ഡിജിപിക്ക് കൊടുക്കുന്ന കത്ത് അവഗണിക്കാനാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുപ്രീംകോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് മാത്രമേ FIR ഇടാൻ പാടുള്ളൂ എന്ന കോടതി ഉത്തരവും നിയമോപദേശത്തിൽ ഉണ്ട്. ഉത്തരവ് ഉടനിറങ്ങും. മറ്റു കാര്യങ്ങൾ ഡിജിപി തീരുമാനിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിൽ ഉൾപ്പെട്ട 28 പ്രതികളിൽ 27 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. തയ്യാറാക്കിയ കുറ്റപത്രം ഉടൻ തന്നെ തുടർ നിയമോപദേശത്തിനായി സമർപ്പിക്കും. സംഭവത്തിനുശേഷം ഒളിവിൽ കഴിയുന്നതും ഇതുവരെ പിടികൂടാൻ സാധിക്കാത്തതുമായ സിപിഎം പ്രവർത്തകൻ പാളയം സന്തോഷിനെ തൽക്കാലം ഒഴിവാക്കിയാണ് ആദ്യഘട്ട കുറ്റപത്രം നൽകുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരായ ഇഡി നീക്കത്തിൽ ലഘുലേഖയിറക്കി ജനങ്ങളോട് വിശദീകരിക്കാൻ സിപിഎം. ലഘുലേഖയിലെ പ്രസക്ത ഭാഗങ്ങൾ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിലൂടെ പുറത്തുവിട്ടു. ഇഡി വേട്ടയും BJP UDF ഒത്തുകളിയും എന്ന തലക്കെട്ടിലാണ് ലേഖനം. അബ്കാരി കേസിൽ ആന്റോ അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ആന്റോയുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിനാണ് കേസ്. മാനന്തവാടി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ആന്റോ. നേരത്തെ അനധികൃതമായി മദ്യം കൈവശം വെച്ച കേസിൽ ആന്റോയുടെ ജാമ്യാപേക്ഷ സുൽത്താൻ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് ആന്റോ ഹൈക്കോടതിയെ സമീപിച്ചത്. മുട്ടിൽ മരമുറിക്കേസിൽ വിചാരണ ഒരുമിച്ച് നടത്തും. വയനാട് മാജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടത്താൻ അനുമതി. സുപ്രീംകോടതിയുടേതാണ് ഉത്തരവ്. റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ്. മുട്ടിൽ കേസിൽ നിലവിൽ വയനാട്ടിലും ചോറ്റാനിക്കരയിലുമായിരുന്നു വിചാരണ നടക്കുന്നത്. വിചാരണ ഒരുമിച്ച് നടത്തണമെന്നാവശ്യപ്പെട്ട് റോജി അഗസ്റ്റിൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇതോടെയായിരുന്നു റോജി സുപ്രീംകോടതിയെ സമീപിച്ചത്. വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതിനെതിരെ വീണ്ടും കർശന നിലപാടുമായി ഹൈക്കോടതി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. ആവശ്യമായ പരിശോധനകൾ നടത്താതെയാണ് പല കാര്യങ്ങളും നടക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച് കർശന പരിശോധനയും നിയമ നടപടികളും ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊലക്കേസിൽ രഹസ്യ വിചാരണ വേണമെന്ന പ്രതികളുടെ അപേക്ഷ തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണനാണ് അപേക്ഷയിൽ വിധി പറഞ്ഞത്. പരസ്യ വിചാരണ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും സാക്ഷിമൊഴികൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഹെലികോപ്റ്റർ യാത്രയിൽ വിശദീകരണവുമായി KPCC അധ്യക്ഷൻ കൂടിയായ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. യാത്രയെപ്പറ്റി മാധ്യമങ്ങളിൽ കണ്ടത് മാത്രമേ ഉള്ളൂ. കൂടുതൽ വിശദാംശങ്ങൾ തനിക്കറിയില്ല. അടിയന്തര സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. നേരത്തെയുള്ള ഹെലികോപ്റ്റർ കരാർ കഴിഞ്ഞത് എല്ലാവർക്കും അറിയാമല്ലോ. മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിച്ചില്ല. അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും മന്ത്രി സണ്ണി ജോസഫ്. ഗതാഗത കമ്മീഷണർ പദവിയിൽ മാറ്റം. ഗതാഗത കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് IGCH നാഗരാജുവിനെ മാറ്റി. തിരുവനന്തപുരം IG സ്പർജൻ കുമാർ പുതിയ ഗതാഗത കമ്മീഷണർ. ഭരണ സൗകര്യം മുൻനിർത്തിയാണ് സർക്കാരിന്റെ അടിയന്തര നടപടി. ഗതാഗത മന്ത്രിയുടെ അതൃപ്തിയെ തുടർന്നാണ് നാഗരാജുവിന്റെ സ്ഥലം മാറ്റമെന്നാണ് അറിയുന്നത്. ഇന്റലിജൻസ് IG ആയിട്ടാണ് നാഗരാജുവിന്റെ പുതിയ നിയമനം. ആർ നിശാന്തിനിയെ ദക്ഷിണ മേഖല IGയായും നിയമിച്ചിട്ടുണ്ട്. ശബരിമല മണ്ഡലകാല തീർത്ഥാടന മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെതിരെ നടപടി ഘടിപ്പിക്കാൻ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ബോർഡിന്റെ ഒരുക്കങ്ങൾ ഒട്ടും തൃപ്തികരമല്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. നിലവിലെ പുരോഗതി വിലയിരുത്തിയാൽ കടുത്ത ആക്ഷേപത്തിനിടയാക്കും. ദേവസ്വം ബോർഡിന് അലംഭാവമെന്ന് കാട്ടി മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകാനാണ് മന്ത്രിയുടെ തീരുമാനം. മന്ത്രിതല ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ച് മണ്ഡലകാല തീർത്ഥാടനം പൂർത്തിയാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെടും. CPM നേതാവ് മുൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്ന P ശശിക്കെതിരെ മൊഴി നൽകി ചെന്നൈയിലെ വ്യവസായി ഷർഷാദ്. P ശശി തന്നെ കേസിൽ കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്നാണ് മൊഴി. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി ഷർഷാദ് മൊഴി നൽകിയിരിക്കുന്നത്. KPCC അധ്യക്ഷനെ കാണാൻ രമ്യ ഹരിദാസ് MLA KPCC ആസ്ഥാനത്ത് രമ്യയെത്തി. സണ്ണി ജോസഫുമായി ഇന്ദിരാഭവനിൽ കൂടിക്കാഴ്ച. ചിറയൻകീഴ് കയ്യാങ്കളിയിൽ KPCC അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച. ഏഷ്യൻ ഗെയിംസിൽ ആദ്യ സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തകർത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വർണമണിഞ്ഞു. ശ്രീലങ്കയ്ക്കെതിരായ ഫൈനലിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. ഓപ്പണർമാരായ സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ, റിച്ചാർഡ് ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് വമ്പൻ സ്കോർ സമ്മാനിച്ചത്. 217 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 15.4 ഓവറിൽ വെറും 69 റൺസിന് എല്ലാവരും പുറത്തായി. 21 പന്തിൽ നിന്ന് 29 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഷമരി അട്ടപ്പെട്ടുവിന് മാത്രമാണ് ഇന്ത്യൻ ബൌളിംഗിനെതിരെ പൊരുതാനായത്. ഇന്ത്യക്കായി ദീപ്തി ശർമ്മ 4 ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ തുടർച്ചയായ 2nd സ്വർണ്ണ നേട്ടമാണ് ഇത്. ജപ്പാനെതിരായി T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ നാടകീയ ജയം. മഴ മൂലം 5 ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുത്തപ്പോൾ ജപ്പാന് 5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അക്സർ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ ജപ്പാൻ ജയിക്കാൻ 8 റൺസ് മാത്രമായിരുന്നു വേണ്ടിയത്. ക്രീസിലുണ്ടായിരുന്ന ബെഞ്ചമിൻ ഡേവിസിനും അലക്സാണ്ടർ ഷിറായിക്കും ബൌണ്ടറികളൊന്നും നേടാനാകാതിരുന്നതോടെ ജപ്പാൻ 6 റൺസ് മാത്രമേ നേടാനായുള്ളൂ. 2 ഇന്നിംഗ്സിലും സ്പിന്നർമാർ മാത്രം പന്തെറിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയ്ക്കായി 2 ഓവറിൽ 13 റൺസ് മാത്രം വഴങ്ങിയ വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റ് എടുത്തപ്പോൾ അക്സർ പട്ടേൽ 2 ഓവറിൽ 7 റൺസ് മാത്രം വഴങ്ങി ഇന്ത്യൻ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. അടുത്ത വാർത്ത 2 മണിക്കാണ്.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுடைய நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM, first anniversary birthday bash.
7: Joy Alukas, world's favorite jeweler.
1: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions. September 26-ന് എന്താ പരിപാടി?
4: September 26-നല്ലേ പരിപാടി.
8: Please make some noise for
4: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
4: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന September 26-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
4: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് platinumlist.ae. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: நீங்கள் கேட்கிறது Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
3: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
2: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
4: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
6: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
8: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
9: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
10: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
11: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
12: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
13: Joy Alucas, world's favorite jeweler.
12: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ചോണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ്, ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
0: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
0: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ് മദേഴ്സ് റെസിപ്പി മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
0: An event by WR Events in association with EMNF UAE, energized by Home 92.2 FM.

കുട്ടിയായി നിഖില വിമലം ഞാനായിരിക്കും ചിരഞ്ജീവി. പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകം ഉണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
4: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് രാജ്യം വിട നൽകുന്നു. ദുബായ് സുബിൽ ഗ്രാൻഡ് പള്ളിയിൽ ഖബറടക്ക ചടങ്ങുകൾ. ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് ദുബായിൽ. ഇക്കാലയളവിൽ ദുബായിലുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടു. ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മരണത്തിൽ യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ അനുശോചനം അറിയിച്ചു. യുഎഇയുടെ രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്രപുരോഗതിക്ക് എന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സിഎംആർ എക്സാലോജി കേസിൽ ഇഡിയുടെ ശുപാർശ അനുസരിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തീരുമാനം. ഏത് അന്വേഷണം വേണമെന്ന് ഡിജിപിക്ക് തീരുമാനിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി. അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ പൂർണ്ണ അധികാരം ഡിജിപിക്കായിരിക്കും. ഏത് ഏജൻസി ഉപയോഗിച്ച് അന്വേഷിക്കണമെന്നും ഡിജിപിക്ക് തീരുമാനിക്കാം. ഇഡി കത്തിലെ വിവരങ്ങളാണ് അന്വേഷിക്കാൻ നിർദ്ദേശം ഉള്ളത്. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഇഡി ഡിജിപിക്ക് കൊടുക്കുന്ന കത്ത് അവഗണിക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുപ്രീംകോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് മാത്രമേ FIR ഇടാൻ പാടുള്ളൂ എന്ന കോടതി ഉത്തരവും നിയമോപദേശത്തിൽ ഉണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരായ ഇഡി നീക്കത്തിൽ ലഘുലേഖ ഇറക്കി ജനങ്ങളോട് വിശദീകരിക്കാൻ സിപിഎം. ലഘുലേഖയിലെ പ്രസക്ത ഭാഗങ്ങൾ പാർട്ടി മുഖപത്രത്തിലൂടെ പുറത്തുവിട്ടു. ഇഡി വേട്ടയും BJP UDF ഒത്തുകളിയും എന്ന തലക്കെട്ടിലാണ് ലേഖനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിൽ ഉൾപ്പെട്ട 28 പ്രതികളിൽ 27 പേർക്കെതിരെയാണ് കുറ്റപത്രം. അബ്കാരി കേസിൽ ആന്റോ അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിനായിരുന്നു കേസ്. മുട്ടിൽ മരമുറി കേസിൽ വിചാരണ ഒരുമിച്ച് നടത്തും. വയനാട് മാജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടത്താൻ അനുമതി. സുപ്രീംകോടതിയുടേതാണ് ഉത്തരവ്. റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഉത്തരവ് പറഞ്ഞത്. വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതിനെതിരെ വീണ്ടും കർശന നിലപാടുമായി ഹൈക്കോടതി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊലക്കേസിൽ രഹസ്യ വിചാരണ വേണമെന്ന പ്രതികളുടെ അപേക്ഷ തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി KK ബാലകൃഷ്ണനാണ് അപേക്ഷയിൽ വിധി പറഞ്ഞത്. പരസ്യ വിചാരണ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും സാക്ഷിമൊഴികൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കണമെന്ന മുൻ DGP ടോമിൻ തച്ചങ്കരിയുടെ ആവശ്യത്തിൽ സർക്കാരിന് മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുമതി. 2 ദിവസത്തിനുള്ളിൽ മറുപടി സത്യവാങ്മൂലം നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം. മുഖ്യമന്ത്രി VD സതീശന്റെ മലപ്പുറം യാത്രയ്ക്കുള്ള ചാർട്ടേഡ് വിമാനത്തിന്റെ ചിലവിന്റെ കാര്യത്തിൽ അവ്യക്തത. ചിലവ് ആര് വഹിച്ചു എന്നതിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഇനിയും വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. കർണാടക മന്ത്രി KG ജോർജിന്റെ ബന്ധുവിന്റെ വിമാനമെന്നാണ് സൈബർ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. ശബരിമല മണ്ഡലകാല തീർത്ഥാടന മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെതിരെ നിലപാട് കടുപ്പിക്കാൻ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ബോർഡിന്റെ ഒരുക്കങ്ങൾ ഒട്ടും തൃപ്തികരമല്ലെന്ന് മന്ത്രിയുടെ നിലപാട്. ഏകധ്രുവ ലോകക്രമത്തിനെതിരെ ശക്തമായ താക്കീതുമായി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മുന്നറിയിപ്പ്. ഊർജ്ജ രാസവള പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് അദ്ദേഹം. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ സുതാര്യത ബഹുധ്രുവ ലോകക്രമത്തിന് അനിവാര്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അമേരിക്ക അധിക താരിഫ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ നീക്കം. ഏഷ്യൻ ഗെയിംസിൽ ആദ്യ സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തകർത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമാണ് സ്വർണമണിഞ്ഞത്. ശ്രീലങ്കയ്ക്കെതിരായ ഫൈനലിൽ ടോസ് നേടി ആദ്യം ബാച്ച് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. ഓപ്പണർമാരായ സ്മൃതി മന്ദാന, ഷെഫ് അലി വർമ്മ, ഋചാ ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സാണ് ഇന്ത്യയ്ക്ക് വമ്പൻ സ്കോർ നൽകിയത്. 217 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 15.4 ഓവറിൽ വെറും 69 റൺസിന് എല്ലാവരും പുറത്തായി. 21 പന്തിൽ 29 റൺസെടുത്ത ക്യാപ്റ്റൻ ഷമരി അട്ടപ്പെട്ടുവിന് മാത്രമാണ് ഇന്ത്യൻ ബൌളിംഗിനെതിരെ പൊരുതാനായത്. ഇന്ത്യക്കായി ദീപ്തി ശർമ്മ 4 ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ജപ്പാനെതിരായ T20 മത്സരത്തിൽ ഇന്ത്യക്ക് 2 റൺസിന്റെ നാടകീയ ജയം. മഴ മൂലം 5 ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുത്തപ്പോൾ ജപ്പാൻ 5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അക്സർ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ ജപ്പാൻ ജയിക്കാൻ 8 റൺസാണ് വേണ്ടിയത്. ക്രീസിലുണ്ടായിരുന്ന ബെഞ്ചമിൻ ഡേവിസിനും അലക്സാണ്ടർ ഷിറായിക്കും ബൗണ്ടറികളൊന്നും നേടാനാകാത്തതോടെ ജപ്പാൻ 6 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39°C, ഹ്യൂമിഡിറ്റി 43%.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: എല്ലാവർക്കും നമസ്കാരം. ഹോം 92.2 FM-ൽ മലയാളി ഡായുടെ സമയമാണ്. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക്. ഇനി ഇന്നത്തെ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് റാണ ബാലി. നമ്മുടെ വിജയ് ദേവരകൊണ്ടയും രാഷ്മിക മന്ദാനയും ഒരുമിക്കുന്ന ആ ഒരു സിനിമ 16 October റിലീസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ റാണബാലിയിലെ ഒരു നല്ല പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ് ഓഫ് ദി അവറിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ശ്വേതാ മോഹനും കാർത്തിക്കും ചേർന്നാണ്. അജയ് അതുലാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. കേൾക്കാം.
1: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour.
1: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது ஹோம் 92.2 FM. ஹோம் இஸ் எ ஃபீலிங்.
3: புதுமையுட நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്തെ
4: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ് 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
1: Supported by AkbarTravels.com, Al Maraya Car Rentals and Volcano LED Solutions.
4: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേയൊരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
4: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
4: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: സർവമായ എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഹോം 92.2 FM-ലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു മലയാളിയുടെ. ഈ വരുന്ന സെപ്റ്റംബർ 26 നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകനായ ഹരീഷ് ശിവരാമകൃഷ്ണൻ UAE-യിലേക്ക് എത്തുകയാണ്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അകം ബാൻഡ് നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ഇവന്റ് ഉണ്ട്. അത് കാണാനായിട്ട് നിങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകം ടിക്കറ്റുകളുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പ്ലാറ്റിനം ലിസ്റ്റിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ലഭ്യമാണ്. അതുപോലെ തന്നെ ഹോം 92.2 FM-ലൂടെ നിങ്ങൾക്കായിട്ട് ആ ഒരു ഷോ കാണാനായിട്ടുള്ള ടിക്കറ്റ് ഞങ്ങളും നൽകുന്നതാണ്. അകം ബാൻഡിന്റെ ഹരീഷ് ശിവരാമകൃഷ്ണന്റെ അമനോഹരമായിട്ടുള്ള ഷോ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ 26 അപ്പോൾ ആ ഒരു ഷോ കാണാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ടാണ് വാട്സപ്പിലേക്ക് അയക്കേണ്ടത്. 0585829220 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇനി ഈ മണിക്കൂറിലെ തമിഴ് സോങ് ഓഫ് ദി അവർ.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, തമിഴ് ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്,
3: 50 മില്യണിലധികം
2: സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: Emirates Malayali Nurses Family bought him Orimichonam Season 2.
5: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
7: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
5: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
7: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
5: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
7: An event by WR Events in association with EMMF UAE. Energized by Home 92.2 FM.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഹോം 92.2 എഫ്എമ്മിലൂടെ മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അഫാമിയ കാർ റെൻ്റൽസിനെ കുറിച്ചാണ് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാറിന് എന്തെങ്കിലും ചെറിയ വർക്ക്ഷോപ്പിലേക്ക് പണിയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസമൊക്കെ കൂടുതൽ എടുത്തുനിന്നിരിക്കും. അതുപോലെ തന്നെ പുതുതായിട്ട് ലൈസൻസ് കിട്ടുന്ന സുഹൃത്തുക്കൾക്ക് ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും അവരൊരു പുതിയ കാറ് സ്വന്തമാക്കുക. അപ്പോൾ ആ സമയത്തെ എങ്ങനെയാണ് കാറ് നമുക്ക് കിട്ടുക? അപ്പോൾ അഫാമിയ കാർ റെൻ്റൽസ് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ് അവിടുന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഡൗൺ പേയ്മെൻറ്റ്സോ അല്ലെങ്കിൽ തന്നെ വേറെ ഹിഡൻ ചാർജസോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് അഫാമിയ കാർ റെൻ്റൽസിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ റെൻ്റ് കൊടുക്കണം കേട്ടോ, അല്ലാതെ ഹിഡൻ ചാർജസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ജെ എൽ ടിയിൽ ക്ലസ്റ്റർ വിയിലാണ് അഫാമിയ കാർ റെൻ്റൽസ്. മലയാളി ഡായിലൂടെ അഫാമിയ കാർ റെൻ്റൽസ് നിങ്ങൾക്കായിട്ട് ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചറും സമ്മാനമായി നൽകുന്നുണ്ട്. അത് സ്വന്തമാക്കാനായിട്ട് അഫാമിയ കാർ റെൻ്റൽസ് എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ആ നല്ല പേരും കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയയ്ക്കുക. 0585829220 ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. 0585829220 വാട്സാപ്പ് നമ്പർ. അഫാമിയ കാർ റെൻ്റൽസ് എന്ന് ടൈപ്പ് ചെയ്ത് വേണം മെസ്സേജ് അയക്കാനായിട്ട്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: You are listening to Home 92.2 FM. Home is a feeling.
3: Malayalita! Malayalita!
4: Kerala, Kerala.
0: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

നല്ല പാട്ടുകൾ ഇങ്ങനെ കേട്ടിരിക്കാൻ നല്ല സുഖമാണ് അല്ലേ. ഇന്ന് മലയാളി ഡയലൂടെ നിങ്ങൾക്കായിട്ട് ഞാൻ കുറച്ച് നല്ല നല്ല പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്ത് തരാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ രാജ്യത്ത് ദുഃഖാചരണം. ലങ്ക എറിഞ്ഞിട്ട് ഇന്ത്യൻ വനിതകൾ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് രാജ്യം വിട നൽകി. ദുബായ് ജബീൽ ഗ്രാൻഡ് പള്ളിയിലാണ് ഖബറടക്കം നടന്നത്. ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് ദുബായിൽ. ഇക്കാലയളവിൽ ദുബായിലുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടു. ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിര്യാണത്തിൽ യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അനുശോചനം അറിയിച്ചു. യു എയുടെ രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്ര പുരോഗതിക്ക് എന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സിഎംആറിൽ എക്സാലോജി കേസിൽ ഇഡിയുടെ ശുപാർശ പ്രകാരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തീരുമാനം. ഏതന്വേഷണം വേണമെന്ന് ഡിജിപിക്ക് തീരുമാനിക്കാമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ പൂർണ്ണ അധികാരം ഡിജിപിക്കായിരിക്കും. ഏത് ഏജൻസി ഉപയോഗിച്ച് അന്വേഷിക്കണമെന്നും ഡിജിപിക്ക് തീരുമാനിക്കാം. ഇഡി കത്തിലെ വിവരങ്ങളാണ് അന്വേഷിക്കാൻ നിർദ്ദേശമുള്ളത്. എക്സാലോജിക് എംഡിയും പിണറായി വിജയന്റെ മകളുമായ വീണ ടിക്കെതിരെയും അന്വേഷണം നടത്തും. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഇഡി ഡിജിപിക്ക് കൊടുക്കുന്ന കത്ത് അവഗണിക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുപ്രീംകോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് മാത്രമേ FIR ഇടാൻ പാടുള്ളൂ എന്ന കോടതി ഉത്തരവും നിയമോപദേശത്തിൽ ഉണ്ട്. ഉത്തരവ് ഉടനിറങ്ങും. മറ്റു കാര്യങ്ങൾ ഡിജിപി തീരുമാനിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പി എ മുഹമ്മദ് റിയാസിനുമെതിരായ ഇഡി നീക്കത്തിൽ ലഘുലേഖയിറക്കി ജനങ്ങളോട് വിശദീകരിക്കാൻ സിപിഎം. ലഘുലേഖയിലെ പ്രസക്ത ഭാഗങ്ങൾ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി പത്രത്തിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇഡി വേട്ടയും ബിജെപി UDF ഒത്തുകളിയും എന്ന തലക്കെട്ടിലാണ് ലേഖനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിലുൾപ്പെട്ട 28 പ്രതികളിൽ 27 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. തയ്യാറാക്കിയ കുറ്റപത്രം ഉടൻ തന്നെ തുടർ നിയമോപദേശത്തിനായി സമർപ്പിക്കും. അബ്കാരി കേസിൽ ആന്റോ അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ചാനൽ MD കൂടിയായ ആന്റോയുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിനാണ് കേസ്. മാനന്തവാടി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ആന്റോ. നേരത്തെ അനധികൃതമായി മദ്യം കൈവശം വെച്ച കേസിൽ ആന്റോയുടെ ജാമ്യാപേക്ഷ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആന്റോ ഹൈക്കോടതിയെ സമീപിച്ചത്. മുട്ടിൽ മരമുറിക്കേസിൽ വിചാരണ ഒരുമിച്ച് നടത്തും. വയനാട് മാജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടത്താൻ അനുമതി. സുപ്രീംകോടതിയുടേതാണ് ഉത്തരവ്. റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുട്ടിൽ കേസിൽ നിലവിൽ വയനാട്ടിലും ചോറ്റാനിക്കരയിലുമായിരുന്നു വിചാരണ നടക്കുന്നത്. വിചാരണ ഒരുമിച്ച് നടത്തണമെന്നാവശ്യപ്പെട്ട് റോജി അഗസ്റ്റിൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇതോടെയാണ് റോജി സുപ്രീംകോടതിയെ സമീപിച്ചത്. വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതിനെതിരെ വീണ്ടും കർശന നിലപാടുമായി ഹൈക്കോടതി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആവശ്യമായ പരിശോധനകൾ നടത്താതെയാണ് പല കാര്യങ്ങളും നടക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച് കർശന പരിശോധനയും നിയമ നടപടികളും ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊലക്കേസിൽ രഹസ്യ വിചാരണ വേണമെന്ന പ്രതികളുടെ അപേക്ഷ തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് അപേക്ഷയിൽ വിധി പറഞ്ഞത്. പരസ്യ വിചാരണ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും സാക്ഷിമൊഴികൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കണമെന്ന മുൻ DGP ടോമിൻ തച്ചങ്കരിയുടെ ആവശ്യത്തിൽ സർക്കാരിന് മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുമതി. 2 ദിവസത്തിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോട്ടയം വിജിലൻസ് കോടതിയുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന് തച്ചങ്കരിയുടെ ആവശ്യം. ഹർജി എതിർത്ത് വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുവദിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി VD സതീശന്റെ മലപ്പുറം യാത്രയ്ക്കുള്ള ചാർട്ടേഡ് വിമാനത്തിന്റെ ചിലവിന്റെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. ചിലവ് ആര് വഹിച്ചു എന്നതിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഇനിയും വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ല. കർണാടക മന്ത്രി KJ ജോർജിന്റെ ബന്ധുവിന്റെ വിമാനമെന്നാണ് സൈബർ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്നത്. വിഷയത്തിൽ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം ഉണ്ടായേക്കും. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയിൽ വിശദീകരണവുമായി മന്ത്രി സണ്ണി ജോസഫ്. യാത്രയെക്കുറിച്ച് മാധ്യമങ്ങളിൽ കണ്ടത് മാത്രമേ ഉള്ളൂ, കൂടുതൽ വിശദാംശങ്ങൾ അറിയില്ല. അടിയന്തര സാഹചര്യമായിരുന്നു, അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തത്. മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്ന് KPCC അധ്യക്ഷൻ കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല മണ്ഡലകാല തീർത്ഥാടന മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിനെതിരെ നടപടി കടുപ്പിക്കാൻ മന്ത്രി കെ മുരളീധരൻ. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ബോർഡിന്റെ ഒരുക്കങ്ങൾ ഒട്ടും തൃപ്തികരമല്ലെന്ന് മന്ത്രി. നിലവിലെ പുരോഗതി വിലയിരുത്തിയാൽ കടുത്ത ആക്ഷേപത്തിനിടയാക്കും. ദേവസ്വം ബോർഡിന് അലംഭാവമെന്ന് കാട്ടി മുഖ്യമന്ത്രി VD സതീശന് കത്ത് നൽകാനാണ് മന്ത്രിയുടെ തീരുമാനം. ഏകധ്രുവ ലോകക്രമത്തിനെതിരെ ശക്തമായ താക്കീതുമായി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ മുന്നറിയിപ്പ്. ഊർജ്ജ രാസവള പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് അദ്ദേഹം. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ സുതാര്യത ബഹുധ്രുവ ലോകക്രമത്തിന് അനിവാര്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ പുരോഗതി അദ്ദേഹം ന്യൂയോർക്കിൽ വിലയിരുത്തി. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. US അധിക താരിഫ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ നീക്കം. ഏഷ്യൻ ഗെയിംസിൽ ആദ്യ സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തകർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വർണമണിഞ്ഞു. ഫൈനലിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. ഓപ്പണർമാരായ സ്മൃതി മന്ദാന, ഷെഫാലി വർമ്മ, റിച്ചാ ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് വമ്പൻ സ്കോർ സമ്മാനിച്ചത്. 217 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 15.4 ഓവറിൽ വെറും 69 റൺസിന് എല്ലാവരും പുറത്തായി. 21 പന്തിൽ നിന്ന് 29 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഷമരി അട്ടപ്പെട്ടുവിന് മാത്രമാണ് ഇന്ത്യൻ ബൌളിംഗിനെതിരെ പൊരുതാനായത്. ഇന്ത്യക്കായി ദീപ്തി ശർമ്മ 4 ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ തുടർച്ചയായ രണ്ടാം സ്വർണ്ണ നേട്ടമാണ് ഇത്. ജപ്പാനെതിരായ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ നാടകീയ ജയം. മഴമൂലം 5 ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുത്തപ്പോൾ ജപ്പാന് 5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അക്സർ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ ജപ്പാന് ജയിക്കാൻ 8 റൺസ് മാത്രമായിരുന്നു വേണ്ടിയത്. ക്രീസിലുണ്ടായിരുന്ന ബെഞ്ചമിൻ ഡേവിസിനും അലക്സാണ്ടർ ഷിറായിക്കും ബൌണ്ടറികളൊന്നും നേടാനാകാത്തതോടെ ജപ്പാന് 6 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: Good afternoon, Dubai. ഇപ്പോൾ സമയം 3:07.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. ഹ്യൂമിഡിറ്റി 43%.
5: Weather update.
4: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: Stay connected with Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഇപ്പം 92.2 എഫ്എമ്മിലൂടെ മലയാളി ഡായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ വർത്താനം പറയാൻ ഷീബയാണുള്ളത്. ഇനി ഈ മണിക്കൂറിലെ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഖലീഫയിലെ ഭ്രാന്തായാൽ എന്ത് സുഖം എന്ന പാട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യുന്നത്.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: நீங்கள் கேட்கிறது Home 92.2 FM. Home is a feeling.
3: புதுமையுடைய நேரத்து
4: ஒரு நீண்ட யாத்திரையிலாயிருந்து நம்ம
5: பழமையுடைய தீரத்து
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
6: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
1: Supported by akbutravels.com, Al Maraya Car Rentals and Volcano LED Solutions.
6: സിഎംആറിൽ എക്സാലോജി കേസ്, പിണറായി വിജയനെതിരെ അന്വേഷണം, ഇഡി ഡിജിപിക്ക് കൊടുക്കുന്ന കത്ത് അവഗണിക്കാനാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇഡി വിട്ട ബിജെപി യുഡിഎഫ് ഒത്തുകളിയെന്ന് സിപിഎം. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമോ?
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
6: സെപ്റ്റംബർ 26 എന്താ പരിപാടി?
4: സെപ്റ്റംബർ 26 പരിപാടി. സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
4: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
4: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: മലയാളി ഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ചിന്ന ചിന്ന ആസി എന്ന ചിത്രത്തിലെ പാട്ടാണ് എല്ലാവരും കേട്ടത്. ഹോം 92.2 FM-ലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നു മലയാളിയുടെ. അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചോട്ടെ, ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്ക് ഒരുമിക്കുകയാണ്. September 26 ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകനായ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന അഗം ബാൻഡ് എത്തുകയാണ് UAE-യിലേക്ക്. അപ്പോൾ അന്നേ ദിവസം നിങ്ങൾക്ക് ഒരുപാട് നല്ല പാട്ടുകൾ കേട്ട് സന്തോഷിക്കാനുള്ള അവസരമാണുള്ളത്. അപ്പോൾ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് platinumlist.ae സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹോം 92.2 FM-ലൂടെ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ ഷോയിലും ഒരു കപ്പിൾ പാസ് വെച്ച് ഞങ്ങൾ നൽകുന്നുണ്ട്. ആ ഒരു കപ്പിൾ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം അകം ബാൻഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി ഈ മണിക്കൂറിലെ തമിഴ് സോങ് ഓഫ് ദി അവറിൽ ജോ എന്ന ചിത്രത്തിലെ പാട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
1: 922 Madras Mail. 922 Madras Mail. Tamil hit of the heart.

0: Home 92.2 FM. Home is a feeling.
1: സിഎംആറിൽ എക്സാലോജി കേസ്, പിണറായി വിജയനെതിരെ അന്വേഷണം. ഇ ഡി ഡിജിപിക്ക് കൊടുക്കുന്ന കത്ത് അവഗണിക്കാനാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇ ഡി വിട്ട ബിജെപി യു ഡി എഫ് ഒത്തുകളിയെന്ന് സിപിഎം. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
1: ആകാംക്ഷയുയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം ആരം.
3: സംഭവം നടന്നു, ആക്സിഡന്റ് കേസ് ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളുടെ ലിസ്റ്റ് എടുക്കും.
1: സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
4: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
5: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
6: പുതുമയുടെ നേരത്ത്
7: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
8: പഴമയുടെ തീരത്ത്
7: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
7: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
11: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
12: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
11: സപ്പോർട്ടഡ് ബൈ അക്ബു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
13: എമിറേറ്റ്സ് മലയാളി നേഴ്സസ് ഫാമിലി ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2.
1: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
13: സെപ്റ്റംബർ 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
1: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
13: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
1: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
13: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
14: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഹോം 92.2 FM-ലൂടെ മലയാളിയായാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. ചില സാഹചര്യങ്ങളിലൊക്കെ നമുക്കറിയാം, അത്യാവശ്യ സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുപാട് പേർക്ക്, വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് റെൻ്റേ കാർ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി റെൻ്റേ കാർ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അഫാമിയ കാർ റെൻ്റൽസിൽ ദുബായിൽ എത്താവുന്നതാണ്. അഫാമിയ കാർ റെൻ്റൽസ് ദുബായ്, അവിടെ പ്രത്യേകിച്ച് ഡൗൺ പേയ്മെൻ്റ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് ഹിഡൻ ഫീസൊന്നും ഇല്ല. JLT ക്ലസ്റ്റർ വിയിലാണ് അഫാമിയ കാർ റെൻ്റൽസ് ഉള്ളത്. അപ്പോൾ നേരിട്ട് പോയി നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങളൊക്കെ റെൻറ്റിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം മലയാളി ഡായിലൂടെ അഫാമിയ കാർ റെൻ്റൽസ് നൽകുന്ന ഒരു ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഷോപ്പിംഗ് ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാനായിട്ട് വേഗം സന്ദേശങ്ങൾ അയക്കാം. അഫാമിയ കാർ റെൻ്റൽസ് എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേരും കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകം ഉണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധീ മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻ വൈബ്സ്.
3: CMR എക്സാലോജി കേസ്, പിണറായി വിജയനെതിരെ അന്വേഷണം. ED DGP കൊടുക്കുന്ന കത്ത് അവഗണിക്കാനാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ED വിട്ട BJP UDF ഒത്തുകളിയെന്ന് CPM. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമോ?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
4: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസ്ണേഴ്സ്. 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കലയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
7: Travels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home. You are listening to Home 92.2 FM. Home is a feeling. Malayalita.
1: Malayalita. Kerala Magalai. Kerala.
2: മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പാട്ടുകൾക്കായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM. ഇപ്പോൾ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് മലയാളി ഡായാണ്, നിങ്ങളോടൊപ്പം ഷീബ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് രാജ്യം വിട നൽകി. ദുബായ് സബീൽ ഗ്രാൻഡ് പള്ളിയിലാണ് ഖബറടക്കം നടന്നത്. ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് ദുബായിൽ. ഇക്കാലയളവിൽ ദുബായിലുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടു. ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിര്യാണത്തിൽ യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അനുശോചനമറിയിച്ചു. യുഎയുടെ രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്രപുരോഗതിക്ക് എന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സിഎംആർ ലെക്സാലോജി കേസിൽ ഇഡിയുടെ ശുപാർശ പ്രകാരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തീരുമാനം. ഏതന്വേഷണം വേണമെന്ന് ഡിജിപിക്ക് തീരുമാനിക്കാമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ പൂർണ്ണ അധികാരം ഡിജിപിക്കായിരിക്കും. ഏത് ഏജൻസി ഉപയോഗിച്ച് അന്വേഷിക്കണമെന്നും ഡിജിപിക്ക് തീരുമാനിക്കാം. ഇഡി കത്തിലെ വിവരങ്ങളാണ് അന്വേഷിക്കാൻ നിർദ്ദേശമുള്ളത്. എക്സാലോജിക് എംഡിയും പിണറായി വിജയന്റെ മകളുമായ വീണ ടിക്കെതിരെയും അന്വേഷണം നടത്തും. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഇഡി ഡിജിപിക്ക് കൊടുക്കുന്ന കത്ത് അവഗണിക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുപ്രീംകോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് മാത്രമേ FIR ഇടാൻ പാടുള്ളൂ എന്ന കോടതി ഉത്തരവും നിയമോപദേശത്തിൽ ഉണ്ട്. ഉത്തരവ് ഉടനിറങ്ങും. മറ്റു കാര്യങ്ങൾ ഡിജിപി തീരുമാനിക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പി എ മുഹമ്മദ് റിയാസിനുമെതിരായ ഇഡി നീക്കത്തിൽ ലഘുലേഖയിറക്കി ജനങ്ങളോട് വിശദീകരിക്കാൻ സിപിഎം. ലഘുലേഖയിലെ പ്രസക്ത ഭാഗങ്ങൾ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി പത്രത്തിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇഡി വേട്ടയും ബിജെപി യുഡിഎഫ് ഒത്തുകളിയും എന്ന തലക്കെട്ടിലാണ് ലേഖനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിലുൾപ്പെട്ട 28 പ്രതികളിൽ 27 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. തയ്യാറാക്കിയ കുറ്റപത്രം ഉടൻ തന്നെ തുടർ നിയമോപദേശത്തിനായി സമർപ്പിക്കും. അബ്കാരി കേസിൽ ആന്റോ അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ചാനൽ MD കൂടിയായ ആന്റോയുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിനാണ് കേസ്. മാനന്തവാടി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ആന്റോ. നേരത്തെ അനധികൃതമായി മദ്യം കൈവശം വെച്ച കേസിൽ ആന്റോയുടെ ജാമ്യാപേക്ഷ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആന്റോ ഹൈക്കോടതിയെ സമീപിച്ചത്. മുട്ടൽ മരമുറിക്കേസിൽ വിചാരണ ഒരുമിച്ച് നടത്തും. വയനാട് മാജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടത്താൻ അനുമതി. സുപ്രീംകോടതിയുടേതാണ് ഉത്തരവ്. റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുട്ടൽ കേസിൽ നിലവിൽ വയനാട്ടിലും ചോറ്റാനിക്കരയിലുമായിരുന്നു വിചാരണ നടക്കുന്നത്. വിചാരണ ഒരുമിച്ച് നടത്തണമെന്നാവശ്യപ്പെട്ട് റോജി അഗസ്റ്റിൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇതോടെയാണ് റോജി സുപ്രീംകോടതിയെ സമീപിച്ചത്. വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതിനെതിരെ വീണ്ടും കർശന നിലപാടുമായി ഹൈക്കോടതി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആവശ്യമായ പരിശോധനകൾ നടത്താതെയാണ് പല കാര്യങ്ങളും നടക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച് കർശന പരിശോധനയും നിയമനടപടികളും ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊലക്കേസിൽ രഹസ്യ വിചാരണ വേണമെന്ന പ്രതികളുടെ അപേക്ഷ തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് അപേക്ഷയിൽ വിധി പറഞ്ഞത്. പരസ്യ വിചാരണ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും സാക്ഷിമൊഴികൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കണമെന്ന മുൻ DGP ടോമിൻ തച്ചങ്കരിയുടെ ആവശ്യത്തിൽ സർക്കാരിന് മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുമതി. 2 ദിവസത്തിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോട്ടയം വിജിലൻസ് കോടതിയുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന് തച്ചങ്കരിയുടെ ആവശ്യം. ഹർജി എതിർത്ത് വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുവദിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഗതാഗത കമ്മീഷണർ പദവിയിൽ മാറ്റം. ഗതാഗത കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് IG CH നാഗരാജുവിനെ മാറ്റി. തിരുവനന്തപുരം IG G സ്പർജൻകുമാർ പുതിയ ഗതാഗത കമ്മീഷണർ. ഭരണസൌകര്യം മുൻനിർത്തിയാണ് സർക്കാരിന്റെ അടിയന്തര നടപടി. ഗതാഗത മന്ത്രിയുടെ അതൃപ്തിയെ തുടർന്നാണ് നാഗരാജുവിന്റെ സ്ഥലം മാറ്റമെന്നാണ് അറിയുന്നത്. ഇന്റലിജൻസ് IG ആയിട്ടാണ് നാഗരാജുവിന്റെ പുതിയ നിയമനം. R നിശാന്തിനിയെ ദക്ഷിണമേഖല IG ആയും നിയമിച്ചിട്ടുണ്ട്. ഏകധ്രുവ ലോകക്രമത്തിനെതിരെ ശക്തമായ താക്കീതുമായി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മുന്നറിയിപ്പ്. ഊർജ്ജ രാസവള പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് അദ്ദേഹം. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ സുതാര്യത ബഹുധ്രുവ ലോകക്രമത്തിന് അനിവാര്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ പുരോഗതി അദ്ദേഹം ന്യൂയോർക്കിൽ വിലയിരുത്തി. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുഎസ് അധിക താരിഫ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ നീക്കം. ഏഷ്യൻ ഗെയിംസിൽ ആദ്യ സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തകർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വർണമണിഞ്ഞു. ഫൈനലിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. ഓപ്പണർമാരായ സ്മൃതി മന്ദാന, ഷെഫാലി വർമ്മ, റിച്ചാ ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് വമ്പൻ സ്കോർ സമ്മാനിച്ചത്. 217 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്ന ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 15.4 ഓവറിൽ വെറും 69 റൺസിന് എല്ലാവരും പുറത്തായി. 21 പന്തിൽ നിന്ന് 29 റൺസെടുത്ത ക്യാപ്റ്റൻ ഷമരി അട്ടപ്പെട്ടുവിന് മാത്രമാണ് ഇന്ത്യൻ ബൌളിംഗിനെതിരെ പൊരുതാനായത്. ഇന്ത്യക്കായി ദീപ്തി ശർമ്മ 4 ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ തുടർച്ചയായ രണ്ടാം സ്വർണ നേട്ടമാണ് ഇത്. ജപ്പാനെതിരായ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ നാടകീയ ജയം. മഴമൂലം 5 ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുത്തപ്പോൾ ജപ്പാന് 5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അക്സർ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ ജപ്പാന് ജയിക്കാൻ 8 റൺസ് മാത്രമായിരുന്നു വേണ്ടിയത്. ക്രീസിലുണ്ടായിരുന്ന ബെഞ്ചമിൻ ഡേവിസിനും അലക്സാണ്ടർ ഷിറായിക്കും ബൌണ്ടറികളൊന്നും നേടാനാകാത്തതോടെ ജപ്പാന് 6 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അടുത്ത വാർത്ത 5 മണിക്ക്.
4: Home FM News was brought to you by Danya Group of Companies since 1982. You are listening to Home.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. രാഷ്ട്രീയ വാർത്തകളുടെ സംവാദങ്ങളുടെ ലോകത്തേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും മിസ് ചെയ്ത ഒരു 10-12 ദിവസമായിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി കേൾക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നതിൽ. ഇന്നത്തെ രാഷ്ട്രീയ വിഷയം CMR എക്സാലോജി കേസ്. മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ അന്വേഷണം അങ്ങനെ നടക്കുകയാണ്. DGP കൊടുക്കുന്ന കത്ത് അവഗണിക്കാൻ കഴിയില്ല എന്നാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നത്. എന്നാൽ ED വേട്ട BJP UDF ഒത്തുകളിയെന്ന് CPM പറയുന്നു. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമോ? ED, BD, മോഡി അങ്ങനെയാണ് ഈ അന്വേഷണം നടക്കുന്നതെന്ന CPMന്റെ ആരോപണത്തെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എങ്ങനെയാണ് കാണുന്നത്? വിളിച്ചാലോ 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം, ചർച്ചയിൽ പങ്കെടുക്കാം. 800-9220 എന്നതാണ് നമ്പർ. ED മെനഞ്ഞത് കള്ളക്കഥയാണോ? ഗൗരവമുള്ള തെളിവുകൾ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നിയമോപദേശം എന്നത് ഇതിൽ തെളിവില്ല എന്നാണ്. അപ്പോൾ എത്രത്തോളം ആയിരിക്കും ഈ ED കേസിന്റെ ഭാവി? വിളിച്ച 800-9220. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണിത്?
1: ഹലോ,
0: നമസ്കാരം. ബിജു, എവിടുന്നാ വിളിക്കുന്നത്? റാസൽ ഖൈമയിൽ നിന്ന്. സുഖായിരിക്കുന്നു അവിടെ? സുഖായിരിക്കുന്നു അല്ലേ?
1: അതെ അതെ.
0: ബിജു എന്താണ് ചെയ്യുന്നത്? യാത്രയാണോ? വീട്ടിലേക്കുള്ള വഴിയിലാണോ?
1: ഞാനിപ്പോ ദുബായിലെ യാത്രയിലാണ്.
0: ബിജു റാസൽ ഖൈമയിലേക്കുള്ള വഴിയിലാണ് അല്ലേ? ബിജു, കഴിഞ്ഞ കുറെ നാളായി നമ്മുടെ രാഷ്ട്രീയ ഒരു മേഖലയിൽ ഏറ്റവും അധികം ശക്തമായിട്ട് നിൽക്കുന്ന ഒരു കേസാണ് ഇത്, എക്സാലോജിക് CMR സാമ്പത്തിക ഇടപാട് കേസ്, മാസപ്പടി കേസ്, കോഴക്കേസ് എന്നൊക്കെ
1: പറയുന്നത്.
0: അങ്ങനെ നിൽക്കും തോന്നുന്നുണ്ടോ?
1: ഒരിക്കലുമില്ല. കാരണം ഇതില് നമുക്കറിയാം, നമുക്ക് CMLR കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോ 182 കോടിയോളമാണ് അഴിമതിയായിട്ട് കാണിച്ചിരിക്കുന്നത് അന്വേഷണത്തിൽ.
0: അല്ല, ആ കേസ് അവിടെ നിൽക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൈക്കൂലി എന്ന രീതിയിൽ വരുന്നതാണ്. 3 കോടി 28 ലക്ഷം കേരളത്തിലെ മുഖ്യമന്ത്രി വാങ്ങേണ്ട കൈക്കൂലിയാണോ അത്?
1: അല്ല, മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങിയെന്ന് എവിടെയും തെളിഞ്ഞിട്ടില്ല.
0: ഇല്ല, തെളിഞ്ഞിട്ടില്ല. അത് സുപ്രീം കോടതി വരെ തള്ളി എന്നാണ് പറയുന്നത്. വിജിലൻസ് അന്വേഷിക്കേണ്ട ഒരു കേസ് എങ്ങനെയാണ് പിന്നെ ED പോകുന്നത് എന്നാണ് അവിടെ ചോദ്യം.
1: അല്ല, ED കാര്യങ്ങൾ നമുക്കറിയാം, ED ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ അവരുടെ
0: എക്സാലോജിക് ഉടമയായിട്ടുള്ള വീണയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചെയ്യാത്ത സേവനത്തിന് CMR വരുന്നത്?
1: വീണയുടെ ചെയ്യാത്ത സേവനം നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയുന്ന കേസാണ്. നമ്മൾ വളരെ മിനിമം സെൻസ് കൊണ്ട് ആലോചിച്ചാൽ മതി, കൺസൾട്ടൻസി കരാറാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മള് ഒരു സേവനം ചെയ്യുന്ന, നമ്മൾ ഇപ്പൊ ഒരു, ഇപ്പൊ ഞാൻ മുന്നേ വർക്ക് ചെയ്തൊരു കമ്പനി ഉണ്ട്, നിങ്ങൾ CCTVയുടെ ഒരു ഒരു ഒരു സർവീസിന്റെ അവർക്ക് കൊടുത്തത് 1 വർഷത്തേക്കുള്ള കരാറാണ്.
0: അപ്പൊ
1: ഈ കരാർ പ്രകാരം അവര് അത് റിപ്പയർ ചെയ്യുമ്പോ എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടതുള്ളൂ അല്ലേ? അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ 1 വർഷത്തേക്ക് കോൺട്രാക്ട് കൊടുക്കുമ്പോ അതിന്റെ പൈസ ഒരു വർഷം അതിനിടയിൽ എന്തെങ്കിലും തകരാറ് വന്നാലാണ് അവർ റിപ്പയർ ചെയ്യാൻ പറ്റുക.
0: കൊടുത്താൽ മാത്രമല്ല, എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മള് പിന്നെ കരാർ കൊടുത്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വെറുതെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലേ,
1: ഇല്ല. അതാണ് അതിന്റെ കൃത്യമായ കാര്യം. അപ്പൊ ഇതിനെ വെച്ചുകൊണ്ട് ഇത് ഒരു കൃത്യമായി എന്തുകൊണ്ട് പിണറായി വിജയന്റെ മകളുടെ കേസ് മാത്രം ഇതിൽ അന്വേഷിക്കുന്നു, ബാക്കി 152 കോടിയുടെ കേസ് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല?
0: പക്ഷെ ബിജു, ഇത് പിണറായി വിജയന്റെ മകൾക്ക് എതിരായിട്ടുള്ള ഒരു കേസ് എന്ന നിലയിൽ വന്നത് ഇപ്പോൾ പിണറായി ഒരു പ്രധാന പ്രതി എന്ന രീതിയിലേക്ക് മാറുമ്പോൾ അതില് രാഷ്ട്രീയ ആംഗിൾ തെളിയല്ലേ?
1: അതാണ് കൃത്യമായ ടാർഗറ്റ്. അവിടെയാണല്ലോ ടാർഗറ്റ് എന്ന് പറയുന്നത്, കൃത്യമായി പിണറായി വിജയൻ എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഇത് മാത്രമല്ലല്ലോ, നമുക്കറിയുന്ന കാര്യമല്ലേ, എത്ര ഏത് കാലം മുതൽ വേട്ടയാട്
0: തുടങ്ങിയതാണ്. പക്ഷെ CMR കമ്പനിയുമായിട്ട് വീണ നടത്തിയ ഇടപാട് തികച്ചും അന്യായം എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ?
1: അല്ല, അന്യായം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അവര് ഒരു സേവനത്തിന് കൊടുക്കുന്നു, ആ സേവനത്തിന് വേണ്ടി കരാർ കൊടുക്കുന്നു.
0: പക്ഷെ നമുക്കറിയാം കോടികളുടെ കരിമണൽ ഖനനമാണ് CMR കമ്പനി. അവ അത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി
1: കൈക്കൂലി വാങ്ങുമ്പോ അതിന് അഗേൻസ്റ്റ് ആയിട്ട് എന്ത് സേവനം ചെയ്തു എന്നുള്ളത് പറയാനും ബാധ്യതപ്പെട്ടവരല്ലേ? എന്തിനാണ് കൈക്കൂലി വാങ്ങിയെന്ന് പറയാൻ ഈ അന്വേഷണ ഏജൻസി ബാധ്യതയില്ലേ അവർക്ക്?
0: അപ്പൊ എന്തായാലും ED ഒരു കള്ളക്കഥ മെനഞ്ഞു എന്ന് ബിജു വിശ്വസിക്കുന്നു അല്ലേ?
1: ഒബ്വിയസ്ലി, അത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള അന്ധത ബാധിച്ച ആളുകൾക്ക് എന്തായാലും പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യേണ്ടതും തെറി
0: വിളിക്കേണ്ടതൊക്കെ
1: ആവശ്യമാണ്. അത് അങ്ങനെ തന്നെ തുറന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ വേട്ടയാണത്, അതിൽ സംശയമില്ലാത്ത കാര്യം.
0: നോക്കാം, എന്തായാലും താങ്കൾക്ക് മറുപടി പറയാൻ ഒരുപാട് പേരൊന്നും ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ബിജു ആദ്യമായിട്ടാണ് വിളിക്കുന്നത്, നമ്മൾ അധികമായിട്ട് സംസാരിച്ചിട്ടില്ല. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ആരാണിത്?
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം.
0: ആരാണിത്?
2: മുരളി. ഇതല്ലേ രാഷ്ട്രീയ
3: പ്രേരിതമായിട്ടുള്ള കഥകളാണ് ഇതെല്ലാം. പിണറായി വിജയൻ എത്ര വർഷമായി വേട്ടയാടാൻ തുടങ്ങിയിട്ട്,
0: പക്ഷെ പിണറായി വിജയൻ എത്ര വർഷമായിട്ട് വേട്ടയാടാൻ തുടങ്ങി എന്ന് പറയുമ്പോഴും ഈ ഒരു കേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. കരിമണൽ കോടികളുടെ ഒരു വ്യവസായമാണ്.
3: പിണറായി വിജയന്റെ മകള് എന്ന ലേബിളല്ലേ, ലേബിളല്ലേ ഇപ്പൊ ഈ വീണനെ ഇത്രയും പിന്നെ മാധ്യമങ്ങളിലൂടെ വിമർശിക്കുന്നത്.
0: അല്ല, ചെയ്യാത്ത ചെയ്യാത്ത സേവനത്തിന് പിന്നെ കോടികൾ പിന്നെ
3: പ്രതിഫലമായിട്ട്. ഒരു കാരണവശാലും പിണറായി എവിടുന്ന് പറയുന്നില്ലേ എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നില്ലേ, അതന്നെ ഇതിന്റെ സത്യം.
0: അപ്പൊ എന്തായാലും ഇഡി കള്ളക്കഥ മെനഞ്ഞു എന്നതിൽ മുരളി വിശ്വസിക്കുകയാണ്.
3: ഇഡിന്റെ കഥകൾ അറിയുന്നില്ലേ.
0: അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴത്തെ വി ഡി സതീശൻ സർക്കാർ ഈ ഇ ഡിയുടെ നടപടി ദേശീയ വ്യാപകമായിട്ട് ഇ ഡി എതിർക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. അവരെങ്ങനെയാണ് കേരളത്തിലെ ഇഡിയുടെ
3: കോൺഗ്രസിന്റെ നല്ല നല്ല എത്ര എത്ര സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രി ബി ജെ പിയിലോട്ട് പോയി, എത്ര എം എൽ എമാർ പോയി, ഇവരൊക്കെ ഇ ഡിയിലെ പേടിച്ചോണ്ടാ പോന്നേ. പിണറായിക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല, അണികൾ നേരിട്ടോളൂ,
0: അണികൾ നേരിട്ടോളൂ എന്നാണ് പറയുന്നത് അല്ലെ. മുരളി എവിടുന്ന വിളിക്കുന്ന, നാട് എവിടെയാണ്?
3: ഞാൻ കാസർഗോഡ് ജില്ലയില് കൊടക്കാട്.
0: കൊടക്കാട്, ഓക്കെ. ഞാൻ കാസർഗോഡ് കാരിയാണ് കേട്ടോ. നീലേശ്വരം.
3: നീലേശ്വരത്ത്
0: നമ്മുടെ തളിയിലമ്പലമൊക്കെ ഉണ്ടല്ലോ, അതിന്റെ അടുത്താ. ആണല്ലേ, അതാണ് ആ ഒരു പോയിന്റ് പറഞ്ഞ പലർക്കും മനസ്സിലാവാറുണ്ട്. നല്ല സന്തോഷം. മുരളി ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അത് ശരി, അപ്പോൾ ലൈൻ ബിസി ആയതുകൊണ്ട് വിളിച്ചാൽ കിട്ടുന്നില്ല അല്ലെ. എന്തായാലും വിളിക്കണേ ഇടയ്ക്ക് കേട്ടോ. താങ്ക് യു സോ മച്ച്. മുരളി ഒരു കാസർഗോഡുകാരന്റെ നാട്ടുകാരനാണ് വിളിച്ചത്. നാട്ടുകാർ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് സന്തോഷം എന്നല്ല കേട്ടോ. ആര് വിളിച്ചാലും കേരളത്തിലെ 14 ജില്ലയിലുള്ളവർ വിളിച്ചാലും, തമിഴ്നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കളെ ഇടയ്ക്ക് കർണാടകക്കാരും വിളിക്കാറുണ്ട് കേട്ടോ. മലയാളം പറയുന്ന കർണാടക സുഹൃത്തുക്കൾ വിളിക്കാം. 800-922-0 CMR ലെക്സാ ലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി, ക്ഷമിക്കണം, മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ അന്വേഷണം നടത്താൻ കേരള സർക്കാർ ഉത്തരവിട്ടിരിക്കുകയാണ്. നമസ്കാരം, ആരാണ് ഇത്? കോൾ കട്ടായിരിക്കുന്നു. നമസ്കാരം, ആരാണ്?
4: ഹലോ
0: ഹലോ,
4: ഹൈ
0: ഹൈ, ആരാണ്?
4: എന്റെ പേര് ആകാശ്.
0: ആരാണ്? ആരാണ്?
4: ആകാശ്.
0: ആകാശ്? ആകാശ്?
4: യെസ്.
0: ആകാശ് എവിടെയാണ് നാട്?
4: ഞാൻ നാട് ഈരാറ്റുപേട്ട.
0: ഈരാറ്റുപേട്ട, കോട്ടയം. ഇവിടെ എവിടെയാണ്? അജ്മാനില്. പറയൂ, ഈ ഒരു കേസിന്റെ ഒരു ഭാവി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോ ഈ ഡി കള്ളക്കഥ മെനഞ്ഞു തോന്നുന്നുണ്ടോ, അതോ ഇത് വാസ്തവമുള്ള ഒരു അഴിമതി കേസല്ലേ?
4: സത്യത്തിൽ സിപിഎമ്മിനെ തകർക്കേണ്ട ആവശ്യം ഈ ബി ജെ പിക്ക് ഇരിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഓൾറെഡി സിപിഎം എന്ന് പറഞ്ഞ പാർട്ടി നശിച്ചു,
0: തകർന്നു. അവരുടെ ദേശീയ തലത്തിൽ

0: നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഡി കള്ളക്കഥ എന്നും തോന്നുന്നുണ്ടോ, അതോ ഇത് വാസ്തവമുള്ള ഒരു അഴിമതി കേസല്ലേ?
1: സത്യത്തിൽ സിപിഎമ്മിനെ തകർക്കേണ്ട ആവശ്യം ഈ ബി ജെ പിക്ക് ഇരിക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം, ഓൾറെഡി സിപിഎം എന്ന് പറഞ്ഞ പാർട്ടി നശിച്ചു,
0: തകർന്നു. അവരുടെ ദേശീയ തലത്തിൽ എന്തോ കുറച്ച് ദിവസമായി, അത്യാവശ്യമായിട്ടൊന്ന് നാട്ടിൽ പോയി തിരിച്ചു വന്നു കേട്ടോ. അശ്വിൻ, എന്താ തോന്നുന്നത്, ഈ ഒരു കേസ് ഇ ഡി മെനഞ്ഞ ഒരു കള്ളക്കഥയായിട്ടോ അതോ CMRL പോലെ ഒരു വലിയ കമ്പനി, മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ മകൾക്ക് അവരുടെ കമ്പനിക്ക് നൽകിയ വഴിവിട്ട ഒരു നീക്കമായിട്ട് ഇതിനെ കാണുന്നുണ്ടോ?
2: ഇത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഇതിപ്പോ ഇ ഡിക്ക് മുന്നേ ശ്രോതാവ് പറഞ്ഞ പോലെ ഈ സിപിഎമ്മിനെ കേസിൽ കുടുക്കി അവരെ ഇല്ലാതാക്കേണ്ട ആവശ്യമില്ല. അവരുടെ പ്രവൃത്തികൾ കൊണ്ട് അവര് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നാട്ടിൽ
0: കാണുന്നത്.
2: യഥാർത്ഥ സഖാക്കള്, സഖാക്കൾ എന്ന് വെച്ചാൽ ഞാൻ മുന്നേ ഇത് ഇതിട്ട് കടക്കുന്നതിന് മുന്നേ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അതൊരു ആശയമാണ്, അതൊരു ജീവിത സംസ്കാരമാണ്. അല്ലാതെ ചില നേതാക്കന്മാർക്ക് സ്തുതി പാടുന്നതോ അല്ലെങ്കിൽ ആ നേതാക്കന്മാർ ചെയ്യുന്ന എല്ലാത്തിനും അനുകൂലിക്കുന്നതോ അല്ല കമ്മ്യൂണിസം. ഏതൊരു വ്യക്തിയെ എടുത്താലും വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തില് ഉണ്ട് ആ ഒരു അണികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, ഈ ഒരു പാർട്ടിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു വിഭാഗം ഇവരിൽ നിന്ന് പോയ ഇവരിൽ നിന്ന് മാറി ഇവരുടെ ഈ ചെയ്തികൾ കൊണ്ടാണ് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇത്രയും സീറ്റ് പോയതും ഇത്രയും 13-14 മന്ത്രിമാര് തോറ്റു, ഒരു 50 മേളില് സിറ്റിംഗ് MLA തോറ്റു. നമ്മൾ നിഷ്പക്ഷമായിട്ട് നോക്കിയാൽ ആ MLA ചെയ്ത പ്രവൃത്തി കൊണ്ടല്ല അവർ തോറ്റത്, ശരിയാണോ?
0: കേൾക്കുന്നുണ്ട് ദർശന, അതെ ശരിയാണ്.
2: അപ്പോ ഈ ജനങ്ങൾ മാറി ചിന്തിക്കാൻ കാരണം എന്ന് വെച്ചാല് ഈ നേതാക്കന്മാര് വഴിവിട്ട രീതിയിൽ അവര് ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ തിരിഞ്ഞതാണ് യഥാർത്ഥ ആ ഒരു ഇടതുപക്ഷ വിശ്വാസികള് മാറാൻ കാരണം.
0: ശരി, പക്ഷെ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും 3,28,00,000 കൈക്കൂലി വാങ്ങി കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹവാല ഇടപാട് നടത്തി എന്നാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കേസ് എടുത്തില്ല? ഇടിക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന ആരോപണങ്ങൾ എന്തായിരിക്കും? ഈ മാസപടിയെ വലിയ പ്രചരണ വിഷയമാക്കിയ ഒരു പാർട്ടി കൂടി ആയിരുന്നല്ലോ ആ സമയത്ത്, ഇലക്ഷൻ സമയത്ത് കോൺഗ്രസ്.
2: അതെ അതെ അതെ, ഇപ്പം ഇലക്ഷന്റെ സമയത്ത് ഒരു പരിധി വരെ ഇപ്പം BJP ആണ് കേന്ദ്രം ഭരിക്കുന്നത്, അവർക്ക് CPM സഹായം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ കേസിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്.
0: എന്നാൽ ഈ കേസിന്റെ ഒരു അവസാനം എത്തുമ്പോ അശ്വിന്റെ മനസ്സിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു റിസൾട്ട്? കരുവന്നൂർ കേസൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്.
2: അതെ അതെ, റിസൾട്ട് ഇതിപ്പം പൊളിറ്റിക്കലി ഇതില് പല കാര്യങ്ങളും നടക്കും, അണ്ടർ ദ ടേബിൾ പല കാര്യങ്ങളും നടക്കും. പക്ഷെ ഇതില് സംതിങ് ഹാപ്പൻഡ്. നമ്മള് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പം 2 പിണറായി സർക്കാരിന്റെ കാലത്ത് ഇത് ആരോഗ്യമന്ത്രിയുടെ കയ്യിലിരുന്ന വകുപ്പാണ് പരിസ്ഥിതി വകുപ്പ്.
0: അതെ,
2: അത് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി ഏറ്റെടുക്കുന്നു. അദ്ദേഹത്തിന്റെ മോള് ഇപ്പം ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതില് ഈ നേതാക്കളുടെ മക്കളോ ബന്ധുക്കളോ ഇടപെടാവുന്നതും ഇടപെടാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്.
0: അപ്പൊ പാർട്ടി ക്ലാസിന്റെ ഒരു ഒരു പിന്നെ അവ്യക്തത കുറവ് അവിടെ വന്നു അല്ലേ?
2: അവ്യക്തത കുറവ് വന്നു. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് കാര്യം എടുത്താലും പിണറായി വിജയൻ എക്സംപ്ഷൻ ആണ്. ഈ പ്രായപരിധി ആയാലും പോളിറ്റ് ബ്യൂറോ ആയാലും എന്ത് നോക്കിയാലും പിണറായിക്ക് ഒരു പ്രത്യേക എക്സംപ്ഷൻ.
0: അതായത് പാർട്ടിയിലെ ഒരു അനിഷേധ്യ നേതാവ് ആരും ചോദ്യം ചെയ്യാത്ത, മുഖ്യമന്ത്രി തലത്തിലും ചോദ്യം ചെയ്യില്ല, പാർട്ടി തലത്തിലും ചോദ്യം ചെയ്യില്ല, അതിനേറ്റ തിരിച്ചടി ആ പിന്നെ ഇലക്ഷൻ സമയത്ത് കിട്ടിയിരിക്കുന്നു.
2: അതെ, ആ തിരിച്ചടിയാണ് ജനങ്ങൾ കൊടുത്തത്, അത് അവർക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടെന്നുള്ളതാണ് ഒന്നാമത്തെ.
0: എനിക്കൊന്ന് ED അന്വേഷണത്തെക്കാളും ഇപ്പൊ വരുന്ന ആരോപണത്തെക്കാളും ഏറ്റവും വലിയ അടി ജനങ്ങൾ അല്ലെങ്കിൽ അണികൾ തന്നെ കൊടുത്തിട്ടുണ്ട്.
2: ഇവര് മാസപ്പടി വാങ്ങി എന്നുള്ളതോ ഇതൊന്നും അല്ല, ഇതിൽ നിന്നുള്ള വ്യതിചലനമാണ് ഈ പാർട്ടിക്ക് പറ്റിയ ദുരന്തം.
0: അതിനിടയാക്കിയ പിണറായി വിജയൻ എന്ന പാർട്ടി തന്നെ ഒരു വിഭാഗം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു അല്ലേ?
2: തീർച്ചയായിട്ടും ഇവര് അത് കാണണ്ടാണ്. ഇപ്പൊ കമ്മ്യൂണിസം ഇടതുപക്ഷം എന്നുള്ള നാടിന് ആവശ്യമാണ്, കേരളത്തിൽ മാത്രമായിട്ട് ചുരുങ്ങി എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസം നശിച്ചു പോകണമെന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല. പക്ഷെ അവരുടെ ചെയ്തിയാണ്, ഇപ്പൊ എത്രയോ നല്ല നേതാക്കന്മാരുണ്ട് ആ പാർട്ടിയില്, ഇനിയും തിരിച്ചു വരാനുള്ള വകുപ്പ് അവർക്കുണ്ട്. പിണറായി വിജയനും ഗോവിന്ദനും അല്ല ഈ ഇടതുപക്ഷ
0: വിശാല സമിതിയൊക്കെ വന്നതോടുകൂടിയിട്ട് അവർ അവരുടെ തെറ്റുതിരുത്തലും കൂടുതൽ ആളുകൾ എടുക്കുകയും പി ജയരാജൻ അടക്കമുള്ള നേതാക്കളൊക്കെ സംസ്ഥാന സമിതിയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ തെറ്റുതിരുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു.
2: അതെ അതെ, പിന്നെ ഈ മുഹമ്മദ് റിയാസിന്റെ കാര്യം എടുത്ത് ഇദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അവരുടെ അണികൾക്ക് പോലും ദഹിക്കുന്നില്ല, എന്തൊക്കെയോ അദ്ദേഹം വന്ന് പറയാണ്. ഇപ്പം പിണറായി വിജയൻ പറയണോ അങ്ങനെ ഡയറി ഇല്ല, ഇദ്ദേഹം പറയണോ അത് ഞങ്ങൾ ഫ്യൂച്ചർ ബിസിനസിന് വേണ്ടിയിട്ട് എഴുതി വെച്ച കാര്യങ്ങളാണ്.

0: റെഡ് ബുക്ക് എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്.
1: ബുക്ക് ബുക്ക് എന്തോ ആയിക്കോട്ടെ, അപ്പൊ ആ ഡയറിയിൽ എഴുതിയ കാര്യങ്ങള് ഇന്ന ആൾക്ക് ഇത്ര കൊടുത്തു, ഇന്ന ആൾക്ക് ഇത്ര കൊടുക്കും, ഇന്ന ഇത് ഇത് ഇതെല്ലാം നമ്മളെല്ലാരും ഇവര് ന്യായീകരിച്ച് ന്യായീകരിച്ച് അവിടം വരെ എത്തും. ഇത് സാധാരണ ജനങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ. എല്ലാരും ഒരു അന്ധമായ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ലോ, പൊതുജനം എന്നുള്ള ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ.
0: നോക്കാം, നമുക്ക് എന്തായാലും കേസിന്റെ ഭാവി എങ്ങനെയാ പോകുന്നത് നോക്കാം. അശ്വിൻ, സന്തോഷം കേട്ടോ. കുറെ ദിവസത്തിന് ശേഷമാണ് താങ്കളെ കേട്ടത്. വിളിക്കാം 800-922-0 പിണറായി വിജയൻ. ഇതായിട്ടുള്ള കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കേരള സർക്കാർ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? ഗുഡ് ഈവനിങ്. ആ ജോസഫ്, സുഖമായിരിക്കുന്നോ? കേസിനൊക്കെ അരച്ച് കലക്കി കുടിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയൂ, ഈ ഇഡി കേസ് ഇഡി മെനഞ്ഞ ഒരു കള്ളക്കഥയായിട്ട് വരുമോ, അതോ സാധാരണഗതിയിലെ ഒരു രാഷ്ട്രീയ കൊടുക്കൽ വാങ്ങലായിട്ട് ഇത് അവസാനിക്കോ?
2: അല്ല, അതിൽ നമുക്ക് ഇതിന് രണ്ട് വശങ്ങളുണ്ട്. അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതിലും അർത്ഥമില്ലാണ്ടായിരുന്നു.
0: അതെ,
2: നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കളങ്കിത വ്യക്തിത്വങ്ങളും പണം കൊടുത്തിട്ട് തന്നെയാണ് അവരുടെ പല സ്ഥാപനങ്ങളും മുന്നോട്ട് കൊണ്ടു നടക്കുന്നത്. അത് അബ്കാരികളായാലും ശരി, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായാലും ശരി, നിയമം വിട്ടിട്ട് എന്തെങ്കിലും ഒരു സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് അവർ പണം കൊടുക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം ഈ ഇഡി പിക്ചറിലേക്ക് വരുന്നത് എപ്പോഴാണ്, മൂന്നാമത്തെ സ്റ്റേജിലാണ് ഈ ഇഡി പിക്ചറിലേക്ക് വരുന്നത്. ഞാൻ ഇതിന്റെ ഒരു ആമുഖമായിട്ട് കുറച്ച് കാര്യം പറഞ്ഞാൽ നമുക്ക് ഈ സർട്ടിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആവുകയാണ്. ഈ നമുക്ക് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നിലായിട്ട് ഒരു ഇൻകം ടാക്സ് കമ്മീഷണർ ഉന്നയിച്ച ഒരു പരാതിയാണ് എത്തിയത്. അതായത് കർത്ത ചെലവ് എഴുതിയത് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് ഇൻകം ടാക്സ് കമ്മീഷണർ പറഞ്ഞത്. കർത്ത അത് ചോദ്യം ചെയ്ത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുന്നാക്കി എത്തി, അവരത് റിജക്ട് ചെയ്തു. ആ ഈ റിജക്ട് ചെയ്ത കൂട്ടത്തിലുള്ള നമ്മുടെ സ്ക്രീനിങ്, അതായത് ഓഡിറ്റ്, നമ്മുടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്ത കൂട്ടത്തിലാണ് ഈ 50 ലക്ഷം തിരിച്ചടച്ച കാര്യങ്ങളും ബാക്കിയൊക്കെ വരുന്നത്. അപ്പൊ അതിന്റെ മുകളിൽ നമുക്കൊരു 1 ലക്ഷം രൂപ മാത്രം ചെലവ് വരുന്ന ഒരു സാധനം ഒരു വർഷം നോക്കി നടത്താൻ 2.25 കോടി രൂപ ചെലവ് വരുമെന്ന് പറഞ്ഞാൽ സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും തേക്കില്ല. അത് ചെലവാക്കി ആ ചെലവ് എഴുതിയെടുക്കാൻ നോക്കിയതാണ് കറക്റ്റ് ചെയ്ത് വെച്ച്. ഇനി ഇതിന്റെ പറ പിടിച്ചിട്ടാണ് SFI അവിടെ വന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ വന്നിട്ട് അയാൾ കണ്ടെത്തിയതാണ് ഈ 50 ലക്ഷം ശരിക്ക് പറഞ്ഞാൽ ഒരു മണി ലോണ്ടറിങ് പോയ ആയിട്ടുണ്ട്. അതായത് കൊടുത്ത ലോണ് പൈസ കൊടുത്തിട്ട് ലോണ് തിരിച്ചെടുത്ത പോലെ കാണിച്ചു. അതിന് മറവറ്റിയിട്ടാണ് ഇഡി പുറത്തേക്ക് വരുന്നത്.
0: ഇപ്പൊ ഇത് താങ്കൾ ഇതൊക്കെ പറയുമ്പോ ഈ ശശിധരൻ കർത്ത CMRL MD തന്നെ ഈ അടുത്ത് ഇഡിക്ക് നൽകിയ സത്യവാങ്മൂലം പിൻവലിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതായത് തന്നെ നിർബന്ധിച്ച് ആശുപത്രി കിടക്കയിൽ വെച്ചിട്ട് നിർബന്ധിപ്പിച്ച് വാങ്ങിച്ചതാണെന്നും പറയുന്നുണ്ട്.
2: അത് നമുക്കറിയാം, ഈ നിർബന്ധിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി പോലീസുകാരൊന്നല്ല ഇഡി എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കേസ് കർത്തയല്ല അത് കൊടുത്തിരുന്നത്, കർത്തയുടെ സഹോദരനാണ് കൊടുത്തത് കർത്തയ്ക്ക് വേണ്ടിയിട്ട്.
0: സത്യവാങ്മൂലം പിൻവലിക്കാൻ കൊടുത്തത് മൊഴി കൊടുത്തത് ശശിധരൻ കർത്ത തന്നെയാണ്.
2: അപ്പൊ കൊഴി കൊടുത്ത ആളല്ല പിൻവലിച്ചിട്ടുള്ളത്, സഹോദരനാണ് അത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, അത് വാലിഡ് ആണോ അല്ലേ എന്നൊക്കെ കോടതി തീരുമാനിക്കുന്ന വിഷയമാണ്. എന്താണ് പൊതുജനത്തിന്റെ മുന്നിലുള്ള കാര്യം? നിങ്ങൾ രാഷ്ട്രീയ നേതാക്കള് കളങ്കിത വ്യക്തിത്വങ്ങളുടെ സംഭാവന സ്വീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് പിണറായി വിജയന്റെ പേര് പിണറായി വിജയൻ എന്ന നിലയിൽ അവിടെ വന്നിട്ടില്ല, പകരം രമേശ് ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പേര് വന്നിട്ടുണ്ട് KKRC എന്ന് പറഞ്ഞിട്ട്. അപ്പൊ രാഷ്ട്രീയ സംഭാവനയാണ് അവർ വാങ്ങിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കേസ് എന്താണ്? വീണ വിജയൻ
0: 1 ലക്ഷം രൂപ
2: മാത്രം ചെലവ്, അതെ, അതായത് എന്നിട്ട് അതിന് GST അടച്ചു, അതാ രസം. അത് ലീഗലൈസ് ചെയ്യാൻ വേണ്ടി, ആ പണം ലീഗലൈസ് ചെയ്യാൻ
0: വേണ്ടിയിട്ട്
2: എന്റെ കൊടുത്ത് ഞാനത് ചെയ്തു, ലീഗലൈസ് ചെയ്തെടുത്തു. അതാണ് ഇവര് തടസ്സമായിട്ട് പറയുന്നത്. കാരണം ഞാൻ ടാക്സ് അടച്ചൊരു സാധനം എങ്ങനെയാണ് കൈക്കൂലി വരുന്നത്? നിങ്ങൾ ഇപ്പോഴും പ്രസക്തമായ ചോദ്യം ഇതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുത്ത സേവനം എന്താണ് ആ സ്ഥാപനത്തിന്? നിങ്ങൾക്ക് വീണ വിജയൻ എന്ന വ്യക്തിക്കല്ലാണ്ട് ഈ ലോകത്ത്, അതായത് ഇന്ത്യയിൽ വേറൊരു പ്രസ്ഥാനം ഇല്ല ഇതിലും ചെറിയൊരു പൈസക്ക് സാധനം ചെയ്യാൻ. മിനി പത്മയ്ക്ക് അക്കൗണ്ട്സും ആയിട്ട് അറിയോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയോ എന്ന് എനിക്കറിയില്ല. ടാലി എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിന് ഇന്ത്യയിൽ ഒരു പൈസ എന്ന് പറഞ്ഞ ഒരു 65,000 രൂപ കൊടുത്താൽ സോഫ്റ്റ്വെയർ കിട്ടും. MS Office എത്ര പൈസ ചെലവ് വരുന്നു നമുക്കൊക്കെ അറിയാം. എല്ലാം കൂടെ ഒരു 2 ലക്ഷം 3 ലക്ഷം, ഇനി വേണ്ട 30 ലക്ഷം കൂട്ടിക്കോ, 10 മടങ്ങ്. എന്നാൽ പോലും 2.25 കോടി രൂപ അതൊരു വർഷം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് ദഹിക്കുക? ഇതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് പിണറായി വിജയനോ റിയോസോ കുറ്റക്കാരനെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അവര് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ രാഷ്ട്രീയ നേതാക്കളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പലരിടത്തും പണം വാങ്ങും, പലരെയും സഹായിക്കും. ഈ കിട്ടിയ പണത്തിന് റസീത് കൊടുത്താൽ അത് ലീഗലൈസ് ചെയ്ത പണമാണ്, അത് അതാണ് സംഭാവനയായിട്ട് നമ്മളെ കണക്ക് പാർട്ടിയുടെ കണക്കിൽ കാണിക്കണം. ഇനി റസീത് കൊടുക്കാണ്ട് നിന്നാൽ അത് കള്ളപ്പണമാണ്. ആ കള്ളപ്പണം അതേപോലെ തന്നെ സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റാത്ത ചെലവിലേക്ക് നീങ്ങും. ചിലപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട രോഗികളെ സഹായിച്ചിട്ടുണ്ടാവാം, വീട് വെക്കാൻ സഹായിച്ചിട്ടുണ്ടാവാം, അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗ്ലീഷ് അനുസരിച്ച് അവർ ചെയ്യും. പക്ഷെ വീണയുടെ പ്രശ്നം അതല്ല. വീണയ്ക്ക് ഈ പണം കിട്ടാൻ കാരണം പിണറായി വിജയന്റെ മകളാണ് എന്ന നിലയിൽ മാത്രമാണെന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം നടക്കുന്നത്.
0: അപ്പൊ അത് വീണയിലേക്ക് മാത്രം ഒതുങ്ങേണ്ട ഒരു കേസ്. പിന്നെ എങ്ങനെയാണ് പിണറായി വിജയനിലേക്ക് കേസിന്റെ സ്വഭാവം മുഴുവൻ ഇപ്പൊ മാറിയിട്ട് പിണറായി 3,28,00,000 കൈക്കൂലി വാങ്ങിയപ്പോ നമ്മുടെ ചോദ്യം വരുന്നത് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് 10 വർഷം ഭരിച്ചൊരു വ്യക്തി വളരെ കുറഞ്ഞ അത് ആക്ഷേപിക്കുന്നതിന് തുല്യ കൈക്കൂലി വാങ്ങുന്നത് മോശമാണ് എങ്കിലും ഈ 3,28,00,000 എന്ന് പറയുന്നത്
2: ഇനി പത്മ നമ്മൾ ചർച്ച ചെയ്ത് എടുക്കാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. നമുക്കറിയാം ഈ സ്വപ്ന സുരേഷ് കൊടുത്ത ഒരു അഫിഡവിറ്റ് 164B ആണെന്ന് തോന്നുന്നത് കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. അതിനെതിരെ ഒരു കേസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് ഈ ഡോളർ കടത്ത് സ്വർണ്ണക്കടത്ത് പറഞ്ഞിട്ട് കോടതിയിൽ നേരിട്ട് കൊടുത്തിട്ടുള്ള മൊഴിയാണ്, അത് മാറ്റണമെന്നും പറ്റില്ല.
0: അതെ, അല്ല ഈ അടുത്ത ഒരു വാർത്താ സമ്മേളനത്തിൽ ശിവശങ്കറിനെതിരെയും മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇനിയും നടത്തുമെന്നും പറയുന്നുണ്ട്.
2: അതാണ്, അത് മാത്രമല്ല അതിന്റെ കണ്ടന്റ് എന്താണെന്നും കൂടി പുള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പെട്ടിന്റെ അകത്ത് എന്താ ഉണ്ടായിരുന്നത്, ഡോളർ ഉണ്ടായിരുന്നു, സ്വർണം ഉണ്ടായിരുന്ന കാര്യമൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ എന്ത് വേണമായിരുന്നു, മാനനഷ്ടത്തിന് നിങ്ങൾ കേസ് കൊടുക്കണമായിരുന്നു, ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടാ. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ നിലവിൽ വരുന്ന കേസിൽ സഖാവ് പിണറായി വിജയനെ ഫ്രെയിം ചെയ്യാനുള്ള ഒന്നുമില്ല. ഈ മൂന്നാമുക്ക കൊടുക്കൊന്നും ഒതുങ്ങുന്ന ഒരു നേതാവല്ല അയാള് രാഷ്ട്രീയപരമായിട്ട്. പിന്നെ ഞാൻ പറയാന്നുണ്ടെങ്കിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് വാങ്ങില്ല, അതാണ് പിണറായി വിജയൻ. നേരെ മറിച്ചിട്ട് മകള് വാങ്ങിയിട്ടുണ്ടാവും അച്ഛന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട്.
0: പക്ഷെ അച്ഛന് വേണ്ടിട്ട് ഒരു പണം മകളെ ഇടനിലക്കാരിയാക്കിയിട്ട് ഒരു ഏതെങ്കിലും ഒരു കൈക്കൂലിക്കാർ ചെയ്യും അത്?
2: അല്ല, പിണറായി വിജയൻ വാങ്ങിയതല്ല ഞാൻ പറയുന്നത്, മകള് റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യും. അതുകൊണ്ടാണല്ലോ ഈ പേപ്പർ കമ്പനി ഫോം ചെയ്തത്. മെയ്വർന്നൊക്കെ അറിയാലോ, രണ്ടാമത്തെ കമ്പനിയുടെ പേര് പുറത്തു വന്നു അന്വേഷണത്തിനെതിരെ.
0: അതെ,
2: ആ കമ്പനിയുടെ സ്രോതസ് അന്വേഷിച്ച് പോയ ആൾക്കാർക്ക് കണ്ടത് അടച്ചു പൂട്ടിയ ഒരു ഷെൽട്ടറും, അതിനെക്കുറിച്ച് പരാതി വന്നപ്പോ പിറ്റേ ദിവസം ബ്രാൻഡ് ന്യൂ ഒരു പേപ്പറിൽ വെള്ളക്കണ്ണാസിൽ കമ്പനിയുടെ പേര്
0: പഠിച്ചൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു എന്നതിന് ന്യായീകരിക്കുന്ന രീതി അല്ലേ?
2: അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നമ്മൾ ആരും എന്താ പറയാ, ഒരു ജഡ്ജിയോ അല്ലെങ്കിൽ നമ്മളുടെ മുന്നിലെ കൃത്യമായിട്ട് തെളിവുകളോ പുറത്തു വന്നിട്ടില്ല. നമ്മളെടുത്ത് പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് അത്ര ക്ലീൻ ആയിട്ടുള്ള ഒരു ഇമേജിന്റെ ഉടമയല്ല ഈ വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞ ആള്. തുടക്കം മുതലേ പല സംശയങ്ങളും നമുക്കുണ്ട്, അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് റവന്യൂ സോഴ്സസുകൾ, അത് മാത്രമല്ല അവരുടെ ദുബായ് കണക്ഷൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി ഇതിനൊക്കെ കുറെ തെളിവുകളും അതിന്റെ പിന്നിൽ ഇനി വേറെന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അന്വേഷണം നടത്തി പുറത്തു വരേണ്ട വസ്തുതയാണ്.
0: പിണറായി
2: വിജയനെ ടാർഗറ്റ് ചെയ്യുന്നതിനോട് യോജിപ്പില്ല. നേരെ മറിച്ച് വീണ തൈക്കണ്ടി ശരിക്കും സംശയമേളിൽ നിർത്തേണ്ട വ്യക്തി തന്നെയാണ്.
0: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച് ശ്രീ ജോസഫ്. അടുത്ത കോളിലേക്ക് പോയാലോ വിളിക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്, ഇന്നത്തെ വിഷയം CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് ED അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വിളിച്ചാലോ 800-9220 എന്ന നമ്പറിലേക്ക്. ED മെനഞ്ഞ കള്ളക്കഥയാണോ ഈ വിഷയം എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. നമസ്കാരം, ഗുഡ് ഈവനിങ്, ആരാണ് ഇത്?
3: ഹലോ,
0: കേൾക്കാലോ, പറഞ്ഞോളൂ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ സുഹൃത്തെ? കേൾക്കുന്നുണ്ടോ എന്നെ? നന്നായിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല, അപ്പൊ നമുക്ക് വേറെ കോളിലേക്ക് പോയല്ലോ. വിളിക്കാം 800-9220. ആരാണിത്? ആരാണിത്? സുഹൃത്ത് കേൾക്കുന്നുണ്ടോ? അതിലേക്ക് എത്തിയതായിട്ട് തോന്നുന്നുണ്ടോ? എങ്ങനെയാണ്?
3: എന്റെ അഭിപ്രായത്തില് വീണാ വിജയൻ ഇതില് ഇതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ പിണറായിക്കെതിരെ
0: സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ രംഗത്തുള്ള കേരളത്തിൽ 10 വർഷം ഭരിച്ച ഒരു CPM നേതാവിനെതിരെ കേസെടുക്കാൻ പറ്റുന്ന ഒരു ഏതെങ്കിലും ഒരു നൂലാമാല ഉണ്ടാക്കിയിട്ടത് ആയതാണെന്ന് താങ്കൾ സംശയിക്കുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കോൺഗ്രസ് ഇപ്പോഴത്തെ VD സതീശൻ സർക്കാരാണ്, ED BD മോഡി ഇങ്ങനെ ഒരു സഖ്യമാണ് ഇതിന് പിന്നിലെന്ന് ആരോപിക്കുന്നുണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിക്കും? ഇത് എങ്ങനെ, ഇത് ഇതൊരു വലിയ കേസല്ലാന്ന് തെളിയോ, അതോ വീണ തൈക്കണ്ടി അഴിക്കുള്ളിലേക്ക് പോവോ? അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷെ ശുദ്ധമാണ് അല്ലേ? ശരി, നോക്കാം രഞ്ജിത്തെ. സന്തോഷം വിളിച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
3: യെസ്,
0: വിളിക്കണം കേട്ടോ ഇടയ്ക്ക്. യെസ്, താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ആരാണിത്? എന്താണ് പേര് കേട്ടില്ലല്ലോ. അലി ചാവക്കാട്. ആദ്യമായിട്ടാണോ ഇടയ്ക്ക് വിളിക്കാറുണ്ടോ? മുമ്പ് വിളിച്ചിട്ടുണ്ട്. അലി, രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കേസെടുക്കാൻ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി.
4: അതെ, അതായത് പിണറായി വിജയന് മടിയിൽ കാണില്ലെങ്കിൽ എന്താ പറയാ, പേടിക്കേണ്ട ആവശ്യമില്ലേ?
0: അദ്ദേഹം അത് ആദ്യം തന്നെ പറയുന്നുണ്ട്, ഈ കൈകൾ കണ്ടോ ഇത് പരിശുദ്ധമാണ്, ഇതിലൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
4: എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ മകള് വീണതയ്ക്കേണ്ട പേരിലാണ് കേസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഒരു രാഷ്ട്രീയ ആരോപണമാണെങ്കിൽ കൂടെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയാറുണ്ടല്ലോ. ഇതിനെ നേരിട്ടിട്ട്

0: അദ്ദേഹം വീണ്ടും തെളിയിക്കട്ടെ. അപ്പൊ പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ, ബാലൻ എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ കൊടുക്കുന്ന പോലെ ഒന്നുകൂടെ ക്ലിയർ ആയി.
1: അപ്പൊ അന്വേഷണത്തെ നേരിടട്ടെ എന്നാണ് പറയുന്നത് അല്ലേ അലി?
0: തീർച്ചയായും തീർച്ചയായും. അതായത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ രാജ്യമാണല്ലോ, കേസ് വരുമ്പോ അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും പല നേതാക്കൾക്കെതിരെ, മുഖ്യമന്ത്രിമാർക്കെതിരെയും മറ്റുള്ള പാർട്ടി അധ്യക്ഷന്മാർക്കെതിരെയൊക്കെ കേസ് വന്നിട്ടുണ്ട്.
1: അപ്പൊ
0: അതിനെ ഇത്ര അസഹിഷ്ണുതയോടെ കാണേണ്ട ആവശ്യമില്ല. കേസ് അതിന്റെ വഴിക്ക് പോട്ടെ, കോടതിയൊന്നും ആർക്കും ഒരു പരിധി വിട്ട് വിലക്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ.
1: ഇനിയായാലും
0: മോദി ആയാലും വി ഡി സതീശനായാലും ദിവസം അതിന്റെ മുറക്കം നടക്കട്ടെ. അതിന് തെറ്റ് ചെയ്തവർക്കുണ്ടെങ്കിൽ അർഹമായ ശിക്ഷ കിട്ടട്ടെ.
1: വളരെ കൃത്യമായിട്ട് പറഞ്ഞു അലി, അത് തന്നെയാണ്. അങ്ങനെ
0: അതുമല്ല, ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കൊരോളയും 100% കൃത്യമാണ് വ്യക്തമാണെന്നൊന്നും പറയാൻ പറ്റില്ല.
1: തീർച്ചയായിട്ടും.
0: ഇപ്പൊ നിലവിലിപ്പോ അതിന് മുമ്പ് ഈ പി എം സി വിഷയം തന്നെ നമുക്ക് ഇങ്ങനെ പിണറായി വിജയൻ അന്ന് പോയി ഒപ്പിട്ടത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രശ്നം അവിടെ വന്നത്.
1: അതെ,
0: അന്ന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ യാതൊരു സംഭവം വരുന്നില്ല.
1: ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമാണ്. അന്ന് സി പി ഐയെ പോലും വെറുപ്പിച്ചുകൊണ്ട് അവരെ പോലും അറിയിക്കാതെ ചെയ്തതാണ്.
0: മന്ത്രിസഭ അറിയാതെ, വിദ്യാഭ്യാസ വകുപ്പ് അറിയാതെ, ആരും അറിയാതെ പോയി ഒറ്റയ്ക്ക് ഒപ്പിട്ടതല്ലേ?
1: അതെ.
0: അതിനൊപ്പം ഇനി എങ്ങനെയൊക്കെ ന്യായീകരിച്ചു കഴിഞ്ഞാലും നമുക്ക് അതിനൊന്നും ആ വിടവെന്ന് നികത്താൻ പറ്റില്ല. അപ്പോ നമ്മൾ ഇതിനെ അപേക്ഷിച്ചിട്ട് കാണേണ്ട ആവശ്യമില്ല. കേസ് അതിന്റെ മുറവിൽ നടക്കട്ടെ. ഇതുപോലെ പല നേതാക്കൾക്കെതിരെ കേസ് വന്നിട്ടുണ്ട്, അവർക്ക് ക്ലീൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ ആ രീതിയിൽ കണ്ടാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം.
1: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. താങ്ക് യു സോ മച്ച് അലി. ചാവക്കാട് എന്നുള്ള അലിയാണ് വിളിച്ചത്. ഇടയ്ക്ക് വിളിക്കാറുണ്ടല്ലേ അലി? എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം. ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വരണ ഒരൊറ്റ കോളും കൂടി എടുത്താലോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: നമസ്കാരം,
1: സുധീർ. വേഗം പറഞ്ഞോളൂ
2: കേട്ടോ. മിനി പത്മ, ഞാൻ ചോദിക്കുന്നത് ഇവര് സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്? ഒരു അന്വേഷണം വരുമ്പോ അവരെ കൈകൾ ശുദ്ധമാണെങ്കിൽ അത് അത് തെളിയിച്ച് വരേണ്ടതല്ലേ ഈ സി പി എം ചെയ്യേണ്ടത്?
1: അതിനവര് പറയുന്നത് കോൺഗ്രസ് ഉൾപ്പെടെ ഈ ഇ ഡിയുടെ ഒരു പിന്നെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഇ ഡിയുടെ ഒരു ഉദ്ദേശ ശുദ്ധിയെ ചോദ്യം ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അവരെ കൊണ്ടുവരുന്നത് എന്നാണ് ചോദ്യം.
2: അല്ല, അപ്പൊ ഇന്ന് ഇന്നിപ്പോ എ കെ ജി സെന്ററിൽ നിന്ന് നമ്മുടെ ലഘുലേഖ അടിച്ചു തുടങ്ങിയിട്ടുണ്ട് എല്ലാ വീട്ടുകളിലും വിതരണം ചെയ്യാനെന്ന്. അത് ഇ ഡിയും മീഡിയയും കൂടെ ചെയ്യുന്നുണ്ട്, പിണറായി വിജയന. അപ്പൊ അവർ സ്വാഗതം ചെയ്താൽ അവർ തെറ്റ് ചെയ്തില്ലെങ്കിൽ നല്ല ഇതിന് തിരിച്ചു വന്നൂടെ അവർക്ക്. അതെന്താ ചെയ്യാത്തത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ മിനി പത്മ, ഇതിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ഏതെങ്കിലും നേതാക്കന്മാർക്ക് എ കെ ജി സെന്ററിന്റെ പേരിൽ ഒരു കമ്പനി തുടങ്ങാൻ പറ്റൂ? വീണാ വിജയന്റെ കമ്പനിയുടെ പേര് എ കെ ജി സെന്ററാണ്
1: അഡ്രസ്.
2: അത് എന്ത് പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ മാന്റെ കേസ് വന്നപ്പോ എന്താണ്, കോടിയേരി ബാലകൃഷ്ണന്റെ ഒരു വ്യക്തിയാണ് അദ്ദേഹം നേരിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ നിലപാട് ഇവിടെ എന്ത് എടുക്കാത്തത്?
1: മകളുടെ വിഷയത്തിൽ എത്തിയപ്പോ എന്തുകൊണ്ടില്ല എന്നത്?
2: അപ്പൊ പാർട്ടി പാർട്ടി പ്രതിനിധിത്വത്തിലാവൂലല്ലോ. അവര് നേരിട്ടോളൂ, അവര് കമ്പനി നടത്തുന്ന ആളാണ്, അവരെ കേസ് അവര് നേരിട്ടോളൂ. ഈ പാർട്ടി എന്തിനാ സംരക്ഷിക്കാൻ പോണു? അപ്പൊ ഇതിലെന്തോ ഉണ്ടെന്നല്ലേ അതിന്റെ അർത്ഥം?
1: അല്ല, പിണറായി വിജയനെതിരെ ആ ഒരു ഇ ഡി കേസോ കാര്യങ്ങളോ വരുമ്പോ അത് നേരിടുന്നതിനോ പ്രതിരോധിക്കുന്നതിനോ പാർട്ടിക്ക് തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷേ
2: ഉത്തരവാദിത്വം ഉണ്ട്, അപ്പൊ സ്വാഗതം ചെയ്യണം. അവരെന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഏത് അന്വേഷണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. ഏത് അന്വേഷണത്തിന് നേരിടാൻ പാർട്ടി സജ്ജമാണെന്ന് പറയണ്ടല്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണെങ്കിൽ? അപ്പൊ എന്തിനാ വിഡിയും കൂടെ ചേർന്നുകൊണ്ട് ഗൂഢതന്ത്രം മെനയുന്നു ഇത് പറയേണ്ട കാര്യമില്ലല്ലോ.
1: അപ്പൊ മടിയിൽ കനമുണ്ടെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ സുധീർ?
2: തീർച്ചയായിട്ടും 100% കനമുണ്ട്. ഇപ്പൊ സ്വപ്ന സുരേഷ് ഓരോന്ന് പറയുന്നുണ്ടല്ലോ. അവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അവരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കട്ടെ, അപ്പോഴറിയാം യഥാർത്ഥ കാര്യങ്ങൾ എന്താണ് നടന്നത്. ഡോളർ കള്ളക്കടത്ത് മുതൽ സ്വർണ്ണക്കടത്ത് വരെ അന്ന് ഇന്നും അവർ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. ഈ ഇടയ്ക്കും വാർത്താസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞത് നിഷ്പക്ഷമായിട്ട് ഈ സർക്കാരിന് തന്റെ ഉണ്ടെങ്കിൽ അന്വേഷിക്കും, ഞാൻ എന്റെ കയ്യിരിക്കുന്ന എല്ലാ തെളിവും കൊടുക്കാമെന്ന് അവർ പറഞ്ഞില്ലേ ഈ അടുത്ത്?
1: തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്, എന്തായാലും വിളിച്ചിൽ ഒരുപാട് സന്തോഷം കേട്ടോ. സുധീർ ആയിരുന്നു. നമ്മൾ ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു, വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട, 800-9220 എന്ന നമ്പറിൽ വിളിക്കാം. ഇ ഡി മെനഞ്ഞ കള്ളക്കഥയാണോ ഇത്? അതോ ഇ ഡി പറഞ്ഞ കാര്യത്തിലും കേരള സർക്കാർ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടതിലും ഗൗരവമായിട്ടുള്ള വിഷയങ്ങളുണ്ടോ എന്നതൊക്കെ ചർച്ച ചെയ്യാം. ഒരു ചെറിയ ബ്രേക്ക്, ആരും എവിടേക്കും പോകണ്ട, വിളിക്കാം 800-9220.
3: Let's talk with Mini Padma. You're tuned into Home 92.2 FM. Home is a feeling.
4: പുതുമയുടെ നേരത്ത്
5: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
6: പഴമയുടെ തീരത്ത്
5: കഴിഞ്ഞ 365 ദിവസങ്ങൾ
6: പുതുമഴയിലോരത്ത്
5: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്
6: സലിമയുടെ ചാരത്ത്
5: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
7: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alucas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പദ്മ.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. CMRL എക്സാലോജിക്ക് പണമിടപാട് ആരോപണങ്ങൾ രാഷ്ട്രീയമായിട്ട് ഉന്നയിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അന്വേഷണ തലത്തിലേക്ക് കടക്കുന്നതിനോട് UDFന് വിമുഖതയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ യോജിക്കുമോ ഇല്ലയോ? ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും CMRL പണം നൽകിയവരുടെ പട്ടികയിലുണ്ട് എന്നത് ഈ താല്പര്യക്കുറവിന് പിന്നിലുണ്ടാകില്ലേ? LDF സർക്കാരിന്റെ കാലത്ത് UDF ആക്ഷേപം ഉന്നയിച്ച ഒട്ടുമിക്ക ആരോപണങ്ങളിലും UDF അധികാരത്തിലേറിയ ശേഷം SIT അന്വേഷണം പ്രഖ്യാപിച്ചു. എന്നാൽ മുൻ മുഖ്യമന്ത്രി തന്നെ പ്രതിക്കൂട്ടിലായ CMRL എക്സാലോജി കേസിൽ ED കത്തിനെ തുടർന്നാണ് സർക്കാർ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അത് ഇപ്പോഴത്തെ സർക്കാർ ഏത് രീതിയിലായിരിക്കും അതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? വിളിക്കാം 800-9220. ആരാണിത്? ആരാണ്?
13: ടിപ്പു.
1: റേഡിയോ ഓഫീസല്ലേ, കേൾക്കുള്ളൂല്ലേ? അതെ അതെ അതെ അതെ, ടിപ്പു. ബാക്കിയും കൂടി ഒന്ന് പറഞ്ഞേക്കാമോ? എന്താ അത് സ്പെല് ചെയ്യാ? സന്തോഷം, ആദ്യമായിട്ടാണ് വിളിക്കുന്നത് എന്ന് എനിക്കറിയാം. കാരണം ഞാൻ പേര് കേട്ടിട്ടില്ല. ഓ, നാട് എവിടെയാണ്?
13: ഞാൻ മലപ്പുറത്താണ്, മലപ്പുറം ജില്ലയിലാണ്.
1: എവിടെയാണ് മലപ്പുറത്ത്?
13: മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്.
1: മഞ്ചേരിയിൽ. ഓക്കെ ഓക്കെ, പറയൂ. സുഖായിരിക്കുന്നത്? ഇവിടെ എവിടെയാണ്? ദുബായിലാണോ?
13: ആ, ദുബായിലാണ്. ഓക്കെ,
1: അതെ, ശരി. എന്തായാലും സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ ചർച്ചയില് വിളിച്ചതില്.
13: വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ ഈ ഹോം എഫ്എമ്മിലേക്ക് വിളിക്കുന്നത്.
1: അതെല്ലേ.
13: മിനി പത്മയുടെ അടുത്ത് ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ടല്ലോ, ഞാൻ അതിലൊക്കെ ഒരുപാട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഏതോ ഒരു വിഷയത്തിൽ.
1: അത് ശരി, ഞാൻ തിരിച്ച് മറുപടി ഒന്നും തന്നില്ലേ?
13: ഒന്നും തന്നില്ല. അതങ്ങനെയാണല്ലോ, അത് കുഴപ്പമില്ല.
1: അങ്ങനെയാണല്ലേ, സാധാരണഗതിയിൽ ഞാൻ തരാറുണ്ട്. ഇപ്രാവശ്യം എന്താ പറ്റിയെന്നറിയില്ല. എന്തായാലും എന്നോട് ക്ഷമിക്കുക, പറയൂ. CMRL എക്സാലോജിക്ക് ഈ വിഷയത്തിലെ താങ്കളുടെ ഒരു നിലപാടും അഭിപ്രായവും ഒക്കെ കേൾക്കട്ടെ.
13: എന്റെ അഭിപ്രായത്തില് ഈ ഒരു സർവീസും നൽകാതെ ഇത്രയും അധികം പണം ഈ വീണ തൈക്കണ്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അഴിമതിയാണ്. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പിന്നെ ഇപ്പോ ഒരു സ്കൂളിലെ കുട്ടികള്, എന്റെ അച്ഛൻ അവിടെ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഞാനുമായിട്ട് ഫ്രണ്ട്സ് ആവാൻ ഭയങ്കര താല്പര്യമായിരിക്കും. കാരണം എന്താ, എന്റെ മോന്റെ ഫ്രണ്ടാണ്, അവൻ അടിക്കില്ല അല്ലെങ്കിൽ അവനെ വഴക്ക് പറയില്ല എന്നുള്ളൊരു ആ ഒരു കാരണം കൊണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മോളാണ്, മുഖ്യമന്ത്രിയുടെ മോൾക്ക് വേണ്ടതുപോലെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും സ്മൂത്തായിട്ട് നടക്കും എന്നുള്ളത് കൊണ്ട് അഴിമതി തന്നെയാണ്.
1: കേൾക്കുന്നുണ്ട് ടിപ്പു, അഴിമതി തന്നെയാണ്. അത് മുഖ്യമന്ത്രി ചെയ്താലും മുൻ മുഖ്യമന്ത്രി ചെയ്താലും അദ്ദേഹത്തിന്റെ മകൾ ചെയ്താലും അഴിമതി തന്നെയാണ്. അന്വേഷിക്കട്ടെ അല്ലേ? അന്വേഷിക്കുമ്പോൾ എന്തിനാ ഭയക്കുന്നത്?
13: ആരാണ് ഭയക്കുന്നത്? ഇന്ന് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ ആഭ്യന്തരമന്ത്രി, അന്വേഷണം പ്രഖ്യാപിച്ചല്ലോ. ഏറ്റവും അവസാനം ഞാൻ ഹോം എഫ് എം തന്നെയാണ് കേട്ടത്.
1: അതെ, നമ്മൾ ആ വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും
13: അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ PV, അതുപോലെ
1: PK, VK, OC
13: അവരും തെറ്റുകാരാണെങ്കിൽ അവരും കൂടുതലായിട്ട്,
1: അല്ല അത് രാഷ്ട്രീയ നേതാക്കൾക്ക് സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അവർക്ക് പിന്നെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കാലാകാലങ്ങളായിട്ട് കേൾക്കുന്നതാണ്. അതിൽ നിന്ന് ഭിന്നമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ മകൾക്ക് ചെയ്യാത്ത സേവനത്തിന് ഒരു എമൗണ്ട് കൊടുത്തു എന്ന് പറയുന്നത്. അതും ആരാണ്? CMRL കരിമണൽ കമ്പനിയാണ് കൊടുക്കുന്നത്.
13: അതെ, ഈ കരിമണൽ കമ്പനി തീർച്ചയായിട്ടും കരിമണൽ കമ്പനി സ്മൂത്തായിട്ട് അവർക്ക് ചെയ്യേണ്ട നിയമാനുസൃതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായത്തിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഉള്ളത് കൊടുത്തിട്ടുണ്ടാവും.
1: അതെ
13: അതെ, അപ്പോ അതിന്റെ അർത്ഥം ഇത് അഴിമതി തന്നെയാണ് എന്നാണ്.
1: നിയമാനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അല്ലാത്ത ഒരു കാര്യത്തിന് തന്നെയാണെന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? ഒരു മുഖ്യമന്ത്രിയുടെ മകളായിരുന്ന സമയത്ത് ബിസിനസ് ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഒരു സേവനം ചെയ്തുകൂടെ? അങ്ങനെ ഒരു ചോദ്യം ഇല്ലേ ഇവിടെ?
13: സേവനം എന്താണ് എന്ന് വിശദീകരിക്കാൻ അവർക്ക് ഇതുവരെ
1: പറ്റിയിട്ടില്ല. അതെ
13: അന്ന് മുതൽ ഇന്ന് വരെ സേവനം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ശരി ടിപ്പു, അപ്പൊ വീണയ്ക്കെതിരായിട്ടുള്ള അന്വേഷണം നടത്തിക്കോട്ടെ. പക്ഷെ ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ എല്ലാവരും ഈ അവരുടെ ഇടത് സൈബർ വിംഗ് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം, 3,28,00,000 ഒരു മുഖ്യമന്ത്രി കൈക്കൂലി വാങ്ങി എന്ന രീതിയിലൊക്കെ പോകുന്ന കേരളത്തിലെ ആഭ്യന്തര വിജിലൻസ് അന്വേഷിക്കേണ്ട ഒരു കേസിലേക്ക് എങ്ങനെയാണ് അത് ഇഡിയിലേക്കൊക്കെ പോകുന്നത്, ഹവാല ഇടപാട് ആരോപിക്കുന്നു, അതിലെന്താണ് ഒരു കൃത്യത വരുത്താതെ, അതിലെന്താണ് കേസ് ഇതുവരെയും എടുക്കാത്തത്, ഈ ചോദ്യത്തിനൊക്കെ ഒരു ഉത്തരം കൊടുക്കണ്ടേ?
13: അല്ല, ഇഡി എന്ന് കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഇഡി എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലൊക്കെ ആളുകളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവരാനോ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഒരു
1: തീർച്ചയായിട്ടും
13: ആ ഒരു ചിന്ത നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് കൃത്യമായ തെളിവുകളോടെ ആഭ്യന്തര വകുപ്പിനൊരു തെളിവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അന്വേഷിക്കും, അവർ കേസെടുക്കുമെന്നുള്ളതാണല്ലോ.
1: അത്രമാത്രം അടിയിൽ കനമില്ലാത്തവർക്ക് എന്റെ കൈകൾ പരിശുദ്ധമാണ് എന്ന് പറയുന്നവർ ഈ കേസിനെ നേരിടും അല്ലേ? താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ, ഇത് ആദ്യമായിട്ടാണല്ലോ വിളിച്ചത്, ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. സന്തോഷം താങ്കളോട് സംസാരിക്കാൻ പറ്റിയില്ല. ടിപ്പു അല്ലേ, നല്ല പേരാണ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്? നമസ്കാരം, ആരാണ്? സുഹൃത്ത്, എന്നെ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നില്ല അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. എന്നെ കേൾക്കുന്നില്ല എന്ന് പറയണ്ട, എനിക്ക് അവിടെ നിന്നുള്ള എല്ലാ ശബ്ദവും കേൾക്കാൻ പറ്റുന്നുണ്ട്. ആരാണിത്?
14: ഹലോ,
1: ആരാണിത്?
14: എന്റെ പേര് മിഥുൻ ആണ്. മിഥുൻ
1: ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?

0: അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല മന്ത്രിയാണെന്നൊക്കെ പേരെടുത്തിട്ടുണ്ടെങ്കിലും
1: അഴിമതി അഴിമതി അല്ലാണ്ടാവില്ല അല്ലേ?
0: അത് മാത്രമല്ല, പുള്ളിയുടെ ട്രാക്ക് റെക്കോർഡ് അത്ര നല്ലതല്ല എന്ന് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്.
1: അതെന്താണ് അങ്ങനെ പറയുന്നത്?
0: അല്ല, പുള്ളി പല മുന്നിലുള്ള പല കേസുകളുടെയും തെളിവുകൾ തേച്ച് വായിക്കാൻ ഇടപെട്ടെന്നും അങ്ങനെയൊക്കെ
1: കേട്ടിട്ടുണ്ടായിരുന്നു.
0: പല മാധ്യമ സ്ഥാപനങ്ങളുമായിട്ടുള്ള എന്തോ ഒരു കേസൊക്കെ പുള്ളിയുടെ പേരിൽ നിലവിലുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിവേ, അതിന് ഇതുമായിട്ട് റിലേഷൻ കാണത്തില്ല. ഇവിടെ ഇപ്പം പ്രശ്നം ഈ സർവീസ് എന്താണ് കൊടുത്തതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എല്ലാ ഒരുവിധ എല്ലാ ഡിബേറ്റ് കണ്ടിട്ടു, അതിന്റെ ആൻസർ കിട്ടിയിട്ടുള്ളതാണ്.
1: യഥാർത്ഥത്തിൽ എന്തെങ്കിലും സേവനം കൊടുത്താലേ കിട്ടാൻ പറ്റൂ അല്ലേ?
0: അതെ, നേരത്തെ ഒരു ശ്രോതാവ് പറഞ്ഞത് മാതിരി കൊടുത്താലും കൊടുത്താലും അതിനൊരു പരിധിയില്ല. ഇത്ര കോടികളുടെ സർവീസ് ഒരിക്കലും അല്ല അത്. ആ പറഞ്ഞ സോഫ്റ്റ്വെയറിനൊന്നും അത്ര എമൗണ്ട് ഒന്നും വരുന്നില്ല.
1: പിന്നെ എന്തിനാണ്?
0: അതെ, അത് മാത്രമല്ല, ഒരു നേരത്തെ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടൊരു പുള്ളി പറയുന്ന കണ്ടു, വൺ ഇയർ കോൺട്രാക്ട് ആണ് കൊടുക്കുക, വൺ ഇയർ വരെ അതിൽ ഇഷ്യൂസ് ഇല്ലെങ്കിൽ അവർ നോക്കേണ്ട കാര്യമല്ല, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ. ശരി, അങ്ങനെയാണെങ്കിൽ തന്നെ വൺ ഇയറിന് ഇത്രയും കോടികളുടെ ആവശ്യമില്ലല്ലോ.
1: എന്നാൽ ഈ ഇ ഡി പൊതുവെ കുറ്റം പറയുന്നവരാണല്ലോ കോൺഗ്രസ്സുകാർ. ഇ ഡി ആണ് പ്രശ്നക്കാർ, അവർ രാഷ്ട്രീയമായിട്ട് വേട്ടയാടുന്നു എന്ന് എന്നും ആരോപിക്കുന്ന, നിരന്തരം ആരോപിക്കുന്ന കോൺഗ്രസ്, അവർ ഭരിക്കുന്ന കേരളത്തിൽ മുൻ പ്രതിപക്ഷ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള ഈ ഇ ഡിയുടെ ഇത്, പ്രത്യേകിച്ച് ആ ഒരു ഡയറിയിൽ എഴുതിയ പ്രകാരം ഒ സി ബി സി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുകൾ ഇപ്പോഴത്തെ ഭരണപക്ഷത്തിൽ തന്നെ ഉണ്ട്. ഇതെങ്ങനെയായിരിക്കും രാഷ്ട്രീയപരമായിട്ട് മാറുക?
0: അല്ല, ഇ ഡിക്ക് അങ്ങനെ ഒരു ഫേസ് വരാൻ കാരണം ഒരിക്കലും കോൺഗ്രസോ സി പി എമ്മോ അല്ലല്ലോ. ഇ ഡിക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫേസ് വന്നു അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇ ഡിക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ട്, പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ഇ ഡി കൊണ്ടുവരുന്ന എല്ലാ കേസും അങ്ങനെയാവും. ഇപ്പൊ കേരള പോലീസ് തന്നെ എത്ര തെളിവില്ലാതെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്ന കേസുകളും കള്ളക്കേസൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് കേരള പോലീസ് അന്വേഷിക്കുന്ന എല്ലാ കേസും അങ്ങനെയാണ്.
1: ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനകളിൽ ഒന്നല്ലേ നമ്മുടെ കേരള പോലീസ്?
0: അത്രയും കഴിവുള്ള ആൾക്കാരുണ്ട്, എന്നാൽ അത്രയും ഫ്രോഡുകളും ഉണ്ട്, ഇപ്പൊ അകത്ത് കിടക്കുന്നുണ്ട്.
1: അപ്പൊ നമ്മൾ ഇ ഡിയെ പൂർണ്ണമായിട്ടും തള്ളണ്ടെന്നാണ് മിഥുൻ പറയുന്നത് അല്ലേ?
0: പൂർണ്ണമായി തള്ളേണ്ട കാര്യമില്ല, നമ്മൾ വെയിറ്റ് ചെയ്യുക, കോർട്ട് ഡിസൈഡ് ചെയ്യട്ടെ, തെളിവുകൾ ഉണ്ടെങ്കിൽ ആരായാലും വരും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ.
1: യെസ്, അപ്പൊ ഇ ഡി ഉപയോഗിച്ചിട്ട് പ്രതിപക്ഷത്തെ തകർക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാട് തന്നെ ഇവിടെ വി ഡി സതീശൻ സർക്കാർ എടുക്കുന്നു എന്ന സി പി എമ്മിന്റെ വാദത്തിൽ ഒരു കഴമ്പും ഇല്ല.
0: എനിക്കൊരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരിക്കലും അങ്ങനെ ഇ ഡി എടുത്തിട്ട് സി പി എമ്മിനെ പ്രതിരോധിക്കേണ്ട കാര്യം കോൺഗ്രസിന് ഇല്ല. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കോൺഗ്രസ് മുക്ത ഭാരത് എന്ന് പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ആണ്, സി പി എം അല്ല.
1: അതെ, പിന്നെ സി പി എമ്മിനെ എന്തിനെ ഉപദ്രവിക്കണം എന്നതാണ് ചോദ്യം അല്ലേ?
0: ആ, അങ്ങനെ അതിന്റെ ആവശ്യം വരുന്നില്ല. ഇതിപ്പോ സി പി എമ്മിന്റെ പ്രശ്നം, അവർ 10 വർഷം ഭരണം നഷ്ടപ്പെട്ട ആ ഒരു വെപ്രാളത്തിലൊക്കെ അത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതിന്റെ റൂട്ട് കോസ് അവർ ഇനിയും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നാട്ടുകാർക്കൊക്കെ അറിയാം എന്താ റീസൺ, ഇവർക്ക് ഇത് മനസ്സിലായിട്ടില്ല ഇപ്പോഴും.
1: കറക്റ്റ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരുപാട് സന്തോഷം. മിഥുൻ ഇടയ്ക്ക് വിളിക്കാട്ട ആദ്യത്തെ കോളർ ആയിരുന്നു, ആദ്യമായിട്ട് വിളിക്കുന്ന കോളർ ആയിരുന്നു. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: നമസ്കാരം.
1: നമസ്കാരം, പറയൂ, എന്താണ്, സുഖായിരിക്കുന്നല്ലോ ഷമീർ? കുറച്ച് ദിവസമായി കേട്ടിട്ട്. പറയൂ ഷമീരെ, പറയൂന്ന് പറഞ്ഞപ്പോ കട്ടായി പോയി അല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിംഗ്.
2: മിനി പത്മ ജോസഫ് തന്നെയാണ്. ഒരു കാര്യം പറയാൻ
1: പറ്റൂട്ടെ? പറഞ്ഞോളൂ.
2: അത് ഇതിന്റെ അകത്ത് നമ്മൾ എല്ലാവരും വിട്ടുപോയ ഒരു വ്യക്തിയും കൂടി ഉണ്ട്, മിസ്റ്റർ നവീൻ ടി, അറിയോ? മിനി പത്മക്ക്
1: നവീൻ ടി അല്ലേ?
2: അതായത് പിണറായി വിജയന്റെ ഭാര്യയുടെ എന്താണ് സഹോദര പുത്രനോ അങ്ങനെ എന്തോ ആണ്
1: നവീൻ ടി.
2: ചെയർപേഴ്സ്, അത് സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വൈസർ ആയിരുന്നു കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ.
1: അതും ഇതൊക്കെ കൂടി ചേർക്കുമ്പോൾ എന്തോ ഉണ്ടല്ലേ?
2: അതെ, അപ്പൊ ഞാൻ പറയുന്നത് ഈ പുള്ളി മുമ്പ് പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു, എന്നിട്ട് പിന്നെ വീട്ടില് പുള്ളി സ്റ്റാഫായിട്ടിരുന്നു. ആ സമയത്ത് എൽ എൽ ബി എടുത്തു, എൽ എൽ ബി എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിനെ ഈ ബോർഡിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ അറിയേണ്ടത് അതുവരെ മുഖ്യമന്ത്രി കയ്യിൽ വെക്കാത്ത ഈ മലിനീകരണ നിയന്ത്രണ വകുപ്പും കൂടെ
1: പരിസ്ഥിതി വകുപ്പ്
2: കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിയന്ത്രിക്കുക, അതായത് അതില് സ്റ്റാൻഡിംഗ് കൗൺസിൽ അഡ്വൈസറായിട്ട് കിടക്കുന്ന ആള് പിണറായിയുടെ ഭാര്യയുടെ അടുത്ത ബന്ധുവാ.
1: അപ്പൊ
2: ആ വഴിക്കും വഴിവിട്ട സഹായം കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് വീണാ വിജയനും ഈ പറയുന്ന കുറച്ച് കോക്കസ് ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പണം ഉണ്ടാക്കിയിട്ടുള്ളത്.
1: അപ്പൊ ആ ആരോപണത്തിൽ കഴമ്പുണ്ടെന്നാണ് ജോസഫ് പറയുന്നത് അല്ലേ? ജോസഫ് കട്ടായി പോയല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ്? ആ ഷമീർ. ഇതെന്താ കട്ടായിക്കൊണ്ടിരിക്കുന്നത്? ഷമീറിന്റെ കോള് നിരന്തരം കട്ടാവുന്നത്. ഷമീർ നോക്കണം കേട്ടോ, താങ്കൾ എന്താ കട്ടാവുന്നതെന്ന്. നമസ്കാരം.
3: ഹലോ,
1: ആരാണിത്?
3: എന്റെ പേര് ഷമീർ എന്നാണ്.
1: ഷമീർ?
3: യെസ്.
1: വീണ്ടും ഷമീർ പറയൂ, എവിടെയാണ് നാട്?
3: കോഴിക്കോടാണ് മാഡം.
1: കോഴിക്കോട്.

0: ആണല്ലേ, ഈ ഒരു
1: ആ
0: ഭാഗത്ത്
1: ഞാൻ
0: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: അത് ശരി. ഓക്കെ, കോഴിക്കോട് എവിടെയാണ്?
1: ഞാൻ കോഴിക്കോട് കൊടുവള്ളിയിലാണ് വീട്.
0: കൊടുവള്ളി. കൊടുവള്ളി അല്ലേ.
1: ആ ഞാൻ
0: ഒരുപാട് ആഭരണ ശാലകളൊക്കെ കാണാറുണ്ട് അത് വഴി പോകുമ്പോ. കൊടുവള്ളി ഒരുപാട് ആഭരണ ശാലകൾ, ജ്വല്ലേഴ്സ് ഒക്കെ കാണാറുണ്ടല്ലോ.
1: കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറികളുള്ള
0: അതാണ്
1: നാടാണ്
0: കൊടുവള്ളി.
1: 200 ലധികം ജ്വല്ലറികളുണ്ടെന്ന് പറയുന്നത്.
0: അതെ, ഒരു ചെറിയ കിലോമീറ്റർ സ്ഥലത്ത് ഇത്രയധികം ജ്വല്ലറികളുള്ള ഒരു നാടല്ലേ. പെട്ടെന്ന് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോയാലോ.
1: ആ വിഷയത്തിലേക്ക് അതന്നെ രാഷ്ട്രീയത്തെ പറ്റുന്ന തോന്നുന്നു. മുഖ്യമന്ത്രി ഇത്രയും വലിയ പേയ്മെന്റ് കൈക്കൂലി വാങ്ങുന്നു തോന്നുന്നില്ല. പിന്നെ അന്വേഷണം നടക്കട്ടെ, നമുക്ക് പറയാൻ പറ്റുള്ളൂ.
0: അതെ, എങ്കിലും
1: ഞാൻ വിളിച്ച്
0: പറഞ്ഞോളൂ.
1: ആ അപ്പൊ ഏതായാലും അന്വേഷണം നടന്നിട്ട് നമുക്ക് എന്താ അവര് വ്യക്തത വരുത്തട്ടെ, അതല്ലേ പറയാൻ പറ്റുള്ളൂ.
0: ഇതിപ്പോ പിണറായി വിജയനെതിരായിട്ടുള്ള കേസായിട്ടാണോ മാറുന്നത്, അതോ വീണ തൈക്കണ്ടിക്കെതിരായിട്ടുള്ള ഒരു കേസ് പിന്നീട് രാഷ്ട്രീയ പ്രേരിതമായിട്ട് പിണറായി വിജയനിലേക്ക് എത്തുകയും ഇങ്ങനെ കൈക്കൂലി വാങ്ങിയെന്നും ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി 3 കോടി 28 ലക്ഷം അത്ര വാങ്ങിയാൽ മതിയോ നമുക്ക് സംശയം തോന്നുന്നു. വാങ്ങരുത് ഒരിക്കലും, അതിനെ പ്രോത്സാഹിപ്പിക്കല്ല.
1: മുഖ്യമന്ത്രി വ്യക്തി ആയിട്ടുള്ള രാഷ്ട്രീയ പൈസ വാങ്ങിക്കാൻ പ്രയാസമാണ്.
0: പ്രത്യേകിച്ച് സി എം ആർ പോലെ കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു കമ്പനിയിൽ നിന്നൊരു കേരള മുഖ്യന മകൾ വഴി ഇടനിലക്കാരിയായിട്ട് ഇത്ര വാങ്ങി എന്ന് പറയുമ്പോ അതൊരു ഒരു വിശ്വസിക്കാവുന്നതല്ല അല്ലേ.
1: അതെ അതെ അതെ, അതാണ്. പിന്നെ നിലവിലെ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആക്രമിക്കേണ്ട സാഹചര്യം ഇടിക്കും ഇല്ല എങ്കിൽ പോലും എന്തായാലും അന്വേഷണം നടക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്, മനസ്സിലാക്കാൻ പറ്റും.
0: പക്ഷെ മകളുടെ ഒരു കമ്പനിയും മകൾ നടത്തിയ ബിസിനസ്സും മകൾ നടത്തിയ സേവനത്തിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ സി പി എം ഒരു അനാവശ്യ പ്രതിരോധം തീർക്കേണ്ട ആവശ്യവും ഇല്ല. അവർ അന്വേഷണം
1: ആവശ്യമില്ലാതെ പിന്നെ ഈ ഒരു പ്രതിരോധം തീർക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ പിന്നെ സംശയങ്ങൾ വരുന്നത് തന്നെ. പിന്നെ ഇഡിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും അത്ര നല്ലതായി തോന്നുന്നില്ല. ഈ
0: രാഷ്ട്രീയക്കാരെ
1: ഒരു ടൂളായിട്ട് മാറുന്നുണ്ട് പല സംസ്ഥാനങ്ങളും നമ്മൾ കണ്ട. അപ്പൊ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ അവസ്ഥ നമ്മൾ കണ്ടാണല്ലോ.
0: അതെ, തീർച്ചയായിട്ടും. പിന്നെ ഇതിനെ കുറിച്ച് കോടതി എന്താണ് പറഞ്ഞതെന്നൊക്കെ നമുക്കറിയാം.
1: അതെ അതെ അതെ. അപ്പൊ അത് അങ്ങനെ തന്നെ എന്തായാലും ചെറിയ രീതിയിൽ അന്വേഷണം നടക്കുന്ന നമുക്ക് സാധ്യത കാണാൻ പക്ഷേ വരാൻ പറ്റുള്ളൂ.
0: തീർച്ചയായിട്ടും, എന്തായാലും സന്തോഷം കേട്ടോ. ഇടയ്ക്ക് വിളിക്കണേ ഷമീറെ.
1: ആ ഞാൻ 2019 ദുബായിലായിരുന്നു. അന്നോട്ട് ഞാൻ മാഡത്തിന്റെ കേൾക്കാറുണ്ട്. ഒരുപാട് ചാനൽ ഉണ്ടായിരുന്നു.
0: അതെ അതെ അതെ അതെ, മാതൃഭൂമിയിലായിരുന്നു മുമ്പ്. അപ്പോഴൊക്കെ കേൾക്കായിരുന്നു അല്ലേ. അത് ശരി, റേഡിയോ ഏഷ്യയിലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. അത് ശരി, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കേൾക്കുന്ന ഒരാളാണ്. എന്തായാലും സന്തോഷം മാഡം, ഒന്നും വിളിക്കണ്ട. ആണല്ലേ, ഒരുപാട് സന്തോഷം. നല്ല വാക്കുകൾക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും. ഇടയ്ക്ക് വിളിക്കും കേട്ടോ.
1: താങ്ക് യു,
0: താങ്ക് യു സോ മച്ച്. ഷമീറാണ് വിളിച്ചത്. ഒരു ഷമീർ കട്ടായി പോയെങ്കിലും നമുക്ക് ഒരു പുതിയ ഷമീറിനെ കൂടി കിട്ടിയിട്ടുണ്ട്. എന്നാലും ഇന്നത്തെ ചർച്ച വളരെ നല്ല ചർച്ചയായിരുന്നു. ഒരു വൺ സൈഡായിട്ട് ആ ചർച്ച പോയില്ല എന്നാണ് വിചാരിക്കുന്നത്. രാഷ്ട്രീയമാണ്, ED അന്വേഷണമാണ്, അത് നടക്കേണ്ട രീതിയിൽ നടക്കട്ടെ അല്ലേ. ഇനി 5 മണി വാർത്തയാണ്. വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.

0: ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ രാജ്യത്ത് ദുഃഖാചരണം. പിണറായിക്കെതിരായ അന്വേഷണത്തിന് പിന്നിൽ ED VD മോഡി കൂട്ടുകെട്ടെന്ന് CPM. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മതപരമായ കാരണങ്ങളാലോ മനസാക്ഷിപരമായ എതിർപ്പിന്റെ പേരിലോ വന്ദേമാതരത്തിന്റെ എല്ലാ ചരണങ്ങളും ആലപിക്കാത്തവർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷയെന്ന് സുപ്രീംകോടതി. കർണാടക സംഗീതജ്ഞൻ TM കൃഷ്ണ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. വന്ദേമാതരം ആലപിക്കാത്തത് ശിക്ഷാർഹമായ കുറ്റമാക്കി മാറ്റാനാകുമോ എന്ന വിഷയം വിശദമായി പരിശോധിക്കാൻ സുപ്രീംകോടതിയുടെ തീരുമാനം. കൃഷ്ണയുടെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരൻ ഹിസാനാസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് രാജ്യം വിട നൽകി. ദുബായ് ജബീൽ ഗ്രാൻഡ് മോസ്കിൽ ഭരണാധികാരികൾ ഒന്നടങ്കം പങ്കെടുത്ത മയ്യത്ത് നമസ്കാരം നടന്നു. ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് ദുബായിൽ. ഇക്കാലയളവിൽ ദുബായിലുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിര്യാണത്തിൽ UAE പ്രസിഡന്റ് ഹിസാനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അനുശോചിച്ചു. UAE രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്രപുരോഗതിക്കെന്നും പ്രചോദനമാണെന്നും അദ്ദേഹം അനുസ്മരിച്ചു. CMR എക്സാലോജിക്ക കേസിൽ ED ശുപാർശയനുസരിച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കേരള സർക്കാർ. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തീരുമാനം. ഏതന്വേഷണം വേണമെന്ന് DGP തീരുമാനിക്കാമെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കി. കേരളത്തിലെ UDF സർക്കാർ സംഘപരിവാറിന്റെ ബി ടീമായാണ് പ്രവർത്തിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മോദിയും ED VD ചേർന്ന പ്രത്യേക കൂട്ടുകെട്ടാണ് ഇത്. അതിന്റെ ഭാഗമായാണ് ED നിർദ്ദേശപ്രകാരം കേസെടുത്തത്. ED ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ. അത് പിന്തുടരുകയാണ് UDF സർക്കാർ. ED ലഭിച്ച ഓരോ മൊഴികളും ഒന്നൊഴിയാതെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് കേട്ടുകേൾവി പോലുമില്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. CMRൽ നിന്ന് അനധികൃതമായി പണം വാങ്ങിയെന്ന് സംബന്ധിച്ച രണ്ട് മന്ത്രിമാർ UDF മന്ത്രിസഭയിലുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു. ഒരു തരത്തിലുമുള്ള തെറ്റും ചെയ്തിട്ടില്ലെന്നും ഏതൊക്കെ നിലയിൽ മുന്നോട്ടു പോയാലും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ കാര്യങ്ങളെ നേരിടുമെന്നും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. അബ്കാരി കേസിൽ ആന്റോ അഗസ്റ്റിന് ജാമ്യം ലഭിച്ചു. ജയിൽ വിമുക്തനായി. ഹൈക്കോടതിയാണ് ആന്റോയുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിനായിരുന്നു കേസ്. മാനന്തവാടി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ആന്റോ. നേരത്തെ അനധികൃതമായി മദ്യം കൈവശം വെച്ച കേസിൽ ആന്റോയുടെ ജാമ്യാപേക്ഷ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് ആന്റോ ഹൈക്കോടതിയെ സമീപിച്ചത്. മുട്ടിൽ മരമുറിക്കേസിൽ വിചാരണ ഒരുമിച്ച് നടത്തും. വയനാട് മാജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടത്താൻ അനുമതി. സുപ്രീം കോടതിയുടേതാണ് ഉത്തരവ്. വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതിനെതിരെ വീണ്ടും കർശന നിലപാടുമായി ഹൈക്കോടതി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊലക്കേസിൽ രഹസ്യ വിചാരണ വേണമെന്ന പ്രതികളുടെ അപേക്ഷ തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് KK ബാലകൃഷ്ണനാണ് അപേക്ഷയിൽ വിധി പറഞ്ഞത്. മുഖ്യമന്ത്രി VD സതീശന്റെ മലപ്പുറം യാത്രയ്ക്കുള്ള ചാർട്ടേഡ് വിമാനത്തിന്റെ ചിലവിന്റെ കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. ചിലവ് ആര് വഹിച്ചു എന്നതിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഇനിയോ വിശദീകരണം നൽകിയിട്ടില്ല. കർണാടക മന്ത്രി KG ജോർജിന്റെ ബന്ധുവിന്റെ വിമാനമെന്നാണ് സൈബർ കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സർക്കാർ ഔദ്യോഗിക വിശദീകരണം നൽകിയേക്കും. ഗതാഗത കമ്മീഷണറുടെ പദവിയിൽ മാറ്റം. ഗതാഗത കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് IGCH നാഗരാജുവിനെ മാറ്റി. തിരുവനന്തപുരം IG സ്പർജൻകുമാർ പുതിയ ഗതാഗത കമ്മീഷണർ. ഭരണ സൌകര്യം മുൻനിർത്തിയാണ് സർക്കാരിന്റെ അടിയന്തര നടപടിയെന്നറിയുന്നു. എന്നാൽ ഗതാഗത മന്ത്രിയുടെ അതൃപ്തിയെ തുടർന്നാണ് സ്ഥലം മാറ്റം. ഏകധ്രുവ ലോകക്രമത്തിനെതിരെ ശക്തമായ താക്കീതുമായി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ മുന്നറിയിപ്പ്. ഊർജ്ജ രാസവള പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ ആദ്യ സ്വർണം സ്വന്തമാക്കി. ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തകർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വർണം നേടി. ശ്രീലങ്കയ്ക്കെതിരായ ഫൈനലിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. ഓപ്പണർമാരായ സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ, റിച്ചാ ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് വമ്പൻ സ്കോർ സമ്മാനിച്ചത്. ജപ്പാനെതിരായ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ നാടകീയ ജയം. മഴമൂലം 5 ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുത്തപ്പോൾ ജപ്പാന് 5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ വനിതാ ടീം ഏഷ്യൻ ഗെയിംസ് ടേബിൾ ടെന്നീസ് ടീം ഇനത്തിൽ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ തായ്ലന്റിനെതിരെയാണ് തായ്ലൻഡിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇത്തിഹാദ് റെയിൽ ദുബായ് അബുദാബി റൂട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 30 ദുബായ് അലിയലാൽ സ്റ്റേഷനിൽ നിന്ന് അബുദാബിയിലേക്ക് യാത്ര. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ആദ്യ ട്രെയിൻ രാവിലെ 6:30 ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടും. ഇത്തിഹാദ് റെയിലിന്റെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. വിശദവാർത്ത 6
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 കഴിഞ്ഞ് 6
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 35 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 68%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. Back to home, back to home,
1: back to home, back to home. Very good evening, namaskaram, assalamu alaikum, home 92.2 FM, ഇതങ്ങനെ back to home ഇന്ന് സമയമായിരിക്കുകയാണ്. നമ്മളൊരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരികെ വരുന്നത്. അറിയാം, ഈ ഒരു രാജ്യം ഇപ്പോൾ ശരിക്കും ഒരു ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് കടന്നു പോവുകയാണ്. ശരിക്കും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ വിയോഗത്തിൽ ഈ ഒരു രാജ്യം തേങ്ങുന്നൊരു അവസ്ഥ കൂടിയാണ്. തീർച്ചയായിട്ടും അതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഹോം ഹോമും മോർണിംഗ് പീരീഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി എല്ലാ തവണയും ഇവിടേക്ക് വരുന്ന എല്ലാ വ്യക്തിത്വങ്ങളെ കുറിച്ചും ഞാൻ മുന്നേ കയറി ഒരു ഹിൻഡൊക്കെ തന്നിട്ടാണ് വരാറുള്ളത്. പക്ഷേ ഇന്ന് ശരിക്കും നമ്മളൊരു വലിയ സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയൊരു സർപ്രൈസുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ഷോ തുടങ്ങാൻ വേണ്ടി പോകുന്നത് തന്നെ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ എൻ്റെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഹൃദയത്തിൽ എടുത്തു വെക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുന്ന ചില മുഖങ്ങളുണ്ട്. അത് അവർ നിൽക്കുന്ന, അവർ നിലകൊള്ളുന്ന ആ ഒരു മേഖല എന്നുള്ളതിനപ്പുറത്തേക്ക് ഓരോ മലയാളിയോടും ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും ജഡ്ജ്മെന്റലായിട്ടുള്ള ആളുകളാണ് നമ്മൾ മലയാളികൾ. പക്ഷേ നമ്മൾ അത്രത്തോളം ഹൃദയത്തിലേക്ക് ഒരാളെ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സൊസൈറ്റിക്ക് അത്രമാത്രം വാല്യുബിൾ ആയിട്ട് തോന്നണം. അങ്ങനെ തോന്നിപ്പിച്ചിട്ടുള്ള, അത്രയധികം ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ഇവിടെ ഹോം എഫ് എമ്മിന്റെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ വരവിന്റെ പിറകിൽ ഒരു വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറേയധികം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. എന്തായാലും വിത്തൗട്ട് എനി ഡിലേ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് അവർ വെരി ഓൺ ടോണി ചായൻ. കാരണം നമ്മൾ ഏതൊരു ഓണ്ടർപ്രണറേയും ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇപ്പോൾ സെർ ചേർത്തോ അല്ലെങ്കിൽ ബഹുമാന പുരസ്സരോ പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് സ്നേഹത്തോടെ എനിക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ടോണി ചായൻ. കാരണം അത്രമാത്രം നമ്മൾ സ്നേഹത്തോടെയാണ് നിങ്ങളുടെ ഓരോ വീഡിയോസ് ഏറ്റെടുത്തിട്ടുള്ളത്. വെൽക്കം ടു ഹോം എഫ് എം.
2: താങ്ക് യു.
1: തീർച്ചയായിട്ടും ഞാൻ ഹോം ഫോമിലേക്ക് മാത്രമല്ല ദുബായിലേക്ക് കൂടി സ്വാഗതം ചെയ്യുകയാണ്. കാരണം അങ്ങനെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അച്ചായന്റെ ലൈഫിലെ ഒരു വലിയൊരു ഏട് നമ്മുടെ ദുബായിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. ഇപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് അച്ചായന്റെ മുഖം. കാരണം ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിച്ചേരുകയും നിർദ്ധനരായിട്ടുള്ള ഒരുപാട് പേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശുകയൊക്കെ ചെയ്തൊരു വ്യക്തിത്വമാണ്. അതോടൊപ്പം തന്നെ ഒരു ഓന്റർപ്രണർ എന്ന നിലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് തീർത്തേക്കട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വന്നതിന്റെ ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞു തീർത്തു കഴിഞ്ഞാൽ പിന്നെ അച്ചായനെ ഫ്രീ ആയിട്ട് എനിക്ക് വിടാലോ. 49 ബ്രാഞ്ചുകൾ കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 50 എന്ന് പറയുന്നത് ഒരു മൈൽ സ്റ്റോൺ ആണ്. ആ മൈൽ സ്റ്റോണിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇദ്ദേഹം ഒപ്റ്റ് ചെയ്ത് ദുബായിൽ ആ ബ്രാഞ്ച് തുറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോ എന്തുകൊണ്ട് ദുബായ് അച്ചായ? അതിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ.
2: ദുബായ് തുടങ്ങിയ സത്യം പറഞ്ഞാൽ 49 കടയും കേരളത്തിൽ തന്നെ തുടങ്ങിയപ്പം എൻ്റെയും എൻ്റെ ജനറൽ മാനേജർ ഷിനിൽ കുര്യൻ ഉണ്ട് എൻ്റെ ഒപ്പം. എൻ്റെ വിജയത്തിൻ്റെ ഒപ്പം ആദ്യം തൊട്ടേ ഉള്ള ഒരാളാണ് ഷിനിൽ കുര്യൻ. അപ്പം ഞങ്ങൾ തീരുമാനിച്ച ഒറ്റ കാര്യമാണ്, നമുക്ക് 49 കഴിഞ്ഞാൽ എവിടെയെങ്കിലും വിദേശത്ത് തുടങ്ങണം. എന്താ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത പ്രവാസികളാണ്. ഇന്ന് ഈ അച്ചായൻസ് കോളുടെ 50-ാമത്തെ ഷോപ്പ് ദുബായിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പ് തുടങ്ങാൻ കാരണവും പ്രവാസികൾ തന്നെയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നല്ല, എന്നാൽ പോലും പ്രവാസികൾ നാട്ടിൽ വന്ന ആദ്യം വേറൊരു ചോദ്യമില്ല, എവിടെ സ്വർണം വിൽക്കണം? അത് അച്ചായൻസ്.
1: തീർച്ചയായിട്ടും നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സ്വർണം ഏറ്റവും വലിയ അസറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റുകളിൽ ഒന്നാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണ് സ്വർണത്തിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രവാസികൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നാട്ടിലുള്ളതിന്റെ അത്രയും സ്വർണം വിൽക്കാനോ അല്ലെങ്കിൽ പണയം വെക്കാനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ശരിക്കും അച്ചായൻസ് ഏറ്റവും പുതിയ ബ്രാഞ്ച് നമ്മൾ യു ഡബ്ല്യു മോളിൽ, ദുബായിയുടെ ഹൃദയഭൂമിയിൽ, പ്രത്യേകിച്ചും ദുബായിയുടെ പുതിയ ഗോൾഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള യു ഡബ്ല്യു മോളിൽ തന്നെ വന്നിട്ടുള്ളത്. ഇപ്പൊ എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം പാസ്പോർട്ടിന്റെ സേവനങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് അവിടെ ഏറ്റവും ഈസിലി ആക്സസിബിൾ ആണ്. ഇപ്പൊ മെട്രോ എടുത്ത് വരുന്നവർക്ക് പോലും ബുർജുമൻ മെട്രോ ഇറങ്ങി കഴിഞ്ഞാൽ നടന്നു വരാവുന്ന ദൂരം മാത്രമേ യു ഡബ്ല്യു മോളിലേക്കുള്ളൂ. അത്തരത്തിലൊരു ഹൃദയ മേഖലയിലേക്ക് അച്ചായൻസ് വരുന്ന സമയത്ത് ഓരോരുത്തരുടെയും കയ്യിൽ വർഷങ്ങളായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിന് മൂല്യം വർദ്ധിക്കുക തന്നെയാണ് അല്ലെ?
2: അതെ അതെ, ഉറപ്പായിട്ടും. സ്വർണം എപ്പോഴും ഞാൻ പറയുന്ന സ്വർണത്തോളം ഇൻവെസ്റ്റ്, അതായത് സ്വർണത്തോളം നമ്മൾ കൊടുക്കുമ്പോൾ തിരിച്ച് ക്യാഷ് വേറൊരു മേഖലയില്ല. കാരണം എന്താ വെച്ചാൽ സ്ഥലം വിറ്റാ നമുക്കറിയാം, മേടിക്കുമ്പോൾ നല്ലൊരു വിലയായിരിക്കും, കൊടുക്കുമ്പോൾ അവർ പറയുന്ന വിലയായിരിക്കും, സാധനം കിട്ടില്ല. പക്ഷെ സ്വർണത്തിന് ഒരിക്കലും നമുക്ക് ആ വില കൊടുക്കണം. കാരണം വെച്ചാൽ ആ വില കൊടുത്തേ പറ്റൂ, അല്ല നമുക്കൊരു എന്നാ പറയാ ഇത്ര കുറയ്ക്കാം അങ്ങനെ പറയാൻ പറ്റില്ല.
1: എന്റെ
2: അഭിപ്രായത്തിൽ ഇന്നിപ്പം 14,055 വില നാട്ടിലെ വില നിൽക്കുവാണെങ്കിൽ ഈ കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം 14,055 വില കുറഞ്ഞു വന്നിട്ടില്ല ഇതുവരെ.
1: തീർച്ചയായിട്ടും കേരളത്തിലുടനീളമായിട്ട് നമുക്കിപ്പോ 49 ബ്രാഞ്ചുകൾ, 49 ശാഖകൾ, 50-ാമത്തെ ശാഖയാണ് നമ്മൾ ദുബായിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് ഇത്രയും വലിയ ഒരു വിജയത്തിന്റെ പിറകിൽ, ഈ ഒരു ഓന്റർപ്രണർ ജേണിയിൽ ഇത്രയും വലിയ വിജയത്തിന്റെ പിറകിൽ ഏറ്റവും വലിയ റീസൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ജനങ്ങൾക്കുള്ള വിശ്വാസവും ജനങ്ങൾക്ക് കാണിച്ചിട്ടുള്ള ഒരു സുതാര്യതയും തന്നെയാണ്. ആൻഡ് ഈ ഒരു ബ്രാൻഡിന്റെ അല്ലെങ്കിൽ വിശ്വസ്തതയുടെയും സുതാര്യതയുടെയും പര്യായമായി മാറിയ ഒരു ബ്രാൻഡ് ആ ബ്രാൻഡിന്റെ മുഖമായിട്ട് അതിന്റെ ഓണർപ്രണർ തന്നെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും താൻ സമ്പാദിക്കുന്നതിന്റെ വലിയൊരു ശതമാനം തന്റെ സൊസൈറ്റിക്ക് തിരികെ കൊടുക്കണം എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി മുന്നിറങ്ങി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇരുകയും നീട്ടി ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മുതലാളി എന്നുള്ളതിനപ്പുറത്തേക്ക് ഓണർപ്രണറായി ഒതുങ്ങിക്കൂടേണ്ട ആളല്ല, എന്റെ സേവനങ്ങൾ എനിക്ക് എന്റെ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴത്തേക്കാണ് കടന്നു വരുന്നത്?
2: എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരു 4-5 വർഷമായി മുമ്പായിരുന്നു. അന്നൊക്കെ സത്യം പറഞ്ഞാൽ പറയാമല്ലോ 8,000, 5,000, 10,000 രൂപ കൊടുത്ത് എനിക്ക് എങ്ങനെ ഇങ്ങനെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടി നമുക്ക് സഹായിച്ചേ പറ്റൂ, പക്ഷെ നമുക്കന്ന് 1-2 സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന എമൗണ്ട് സഹായിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് ഞാൻ ഒരു 5,000-10,000 രൂപ കൊടുത്ത് അന്ന് സഹായിച്ചിരുന്നു. പക്ഷെ ഇന്നിപ്പോ 10,000 പകരം 10,00,000 ഓരോ വീടുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പോകുന്ന വഴിയെ ദൈവവും നമ്മളെ കൊണ്ടു.
1: ശരി, തീർച്ചയായിട്ടും.
2: ഞാൻ ഇന്ന് 46 വീടുകൾ പണിയും, 320 വീടുകൾ കയറി അവരുടെ കുടുംബങ്ങളിൽ പല കാര്യങ്ങളും ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് ജപ്തിയാവാം, അതല്ലെങ്കിൽ എന്നാ പറയുക, അവർക്ക് ഒരുപക്ഷെ അവർ നാളെ ആത്മഹത്യ പോലും സംഭവിക്കാവുന്ന കുടുംബങ്ങൾ, അവരെ 4-5 ആ കുടുംബങ്ങളിൽ ആത്മഹത്യ അല്ലെങ്കിൽ അവരുടെ ജപ്തി ഭീഷണിയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് സത്യമായിട്ടും നമ്മൾ മനസ്സിലാഗ്രഹിച്ച് നല്ല കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ദൈവം അത് നടത്തിക്കോളും. പക്ഷെ ആ ചെയ്യുന്നതിനൊപ്പം ദൈവം ചെയ്തിരിക്കുന്ന ഒറ്റ കാര്യം കൂടിയുണ്ട്, നമുക്ക് 50 ഷോപ്പ് തന്നു.
1: 50 ഷോപ്പുകൾ
2: ഈ 50 ഷോപ്പിന് ഇല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പം ഇത്രയും ക്യാഷ് കൊടുത്ത് ആൾക്കാരെ സഹായിക്കാൻ പറ്റില്ല.
1: അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ചേർത്ത് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും നമുക്കറിയാലോ, നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള അസറ്റായിട്ട് കരുതുന്ന ഒരു സ്വർണത്തെ, ഒരു ആഭരണത്തെ നമ്മൾ വിൽക്കാൻ തീരുമാനിക്കുന്നത് അതുപോലെ ഒരു പ്രയാസം ക്രൈസിസ് വരുന്ന സമയത്തായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും, അതായത് യാതൊരു തരത്തിലും മറിച്ചൊരു ചിന്ത ആവശ്യപ്പെടാതെ നമുക്ക് 100% വിശ്വസതയുടെ ഒരിടത്ത് കൊണ്ടുപോയി ആ സ്വർണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഏറ്റവും മികച്ച റേറ്റ് അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, ആ ബിസിനസ് സംരംഭം പോലും ഒരു ജനസേവനം തന്നെയാണ്. തീർച്ചയായിട്ടും.
2: ഞാൻ എപ്പോഴും പറയും, ഞാൻ നിങ്ങൾക്കറിയാം, ഞാൻ ഇത്രയും കുടുംബങ്ങളിൽ കയറി എല്ലാ വീഡിയോസും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോസ് ഞാൻ ഇന്ന് വരെ, ഈ നിമിഷം വരെ എനിക്ക് സ്വർണം വിൽക്കാൻ കടയുണ്ടെന്നോ എനിക്ക് ഗോൾഡ് ഷോ
1: എവിടെയും പറഞ്ഞിട്ടില്ല,
2: ഇന്ന് വരെ പറഞ്ഞിട്ടില്ല.
1: ഞാൻ ജെനുവിനായിട്ട് ഒരു കാര്യം പറയാനാണെങ്കിൽ, എനിക്ക് അച്ചായൻ എന്ന ഓണ്ടർപ്രണർ അറിയുന്നതിനേക്കാൾ എനിക്ക് മാത്രമല്ല മെജോറിറ്റി ഓഫ് ആളുകൾക്ക്, പിന്നീട് നമ്മൾ അന്വേഷിച്ച് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ഥിരം കാണുന്ന സമയത്തായിരിക്കും ഇദ്ദേഹത്തിന് ഒരു സ്ഥാപനമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ആക്ച്വലി, എനിക്കൊരു ഇൻസ്റ്റൻസ് പറയാനുള്ളത്, ഒരു തവണ ഞാൻ ട്രാവൽ ചെയ്ത്, എനിക്ക് തോന്നുന്നു ഒരു 4-3 വർഷത്തിന് മുന്നേ മറ്റുമാണ് ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോസ് എല്ലാം നമ്മൾ കാണാറുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിലും അച്ഛൻ സജീവമായിട്ട് ജന കാര്യങ്ങളിൽ ഇടപെടുന്നു നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒരിടത്ത് ഞാനൊരു ഒരു വോൾ ഇത് കാണുന്ന സമയത്താണ് പരസ്യത്തിൽ ചിലപ്പോൾ ബ്രാൻഡ് അംബാസിഡർ ആയിരിക്കും ഞാൻ ആദ്യം കരുതുന്നത്. പിന്നെ മനസ്സിലാവുന്നത് ഇത് ഇദ്ദേഹത്തിന്റെ സംരംഭം തന്നെയാണ്, ഇദ്ദേഹം സംരംഭങ്ങളും കൂടിയാണ്. അതിനിടയിലാണ് ഇത്രയും തിരക്കുകൾക്കിടയിലും ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്.
2: അത് നന്നായില്ലേ, ഞാൻ തന്നെ മോഡലായപ്പോൾ തന്നെ എനിക്ക് അത്ര കാശ് ലാഭമായില്ലേ.
1: അയ്യോ, പിന്നെ
2: അതും കൂടെ നമുക്ക് അർഹപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെ, ഒരു മോഡലിന് കൊടുക്കുന്ന അവർക്ക് പറയുന്ന റേറ്റ്, അതായത് ഒരു കമ്പനി വിജയിക്കുമ്പോൾ ഒരു വർഷം ചിലപ്പോൾ ആ കമ്പനി നല്ല, ഇപ്പൊ നമ്മുടെ കമ്പനി തന്നെ എടുത്ത 3 കൊല്ലം മുമ്പ് ചിലപ്പോൾ ഒരു 15 കടയാണ്, ഇന്നിപ്പം 3 കൊല്ലം കഴിഞ്ഞപ്പോൾ 50 കടയാണ്. ആ നിൽക്കുന്ന മോഡലിന്റെ അതിലും വലിയ ഡിമാൻഡ്
1: ആയിരിക്കും.
2: നമ്മളിപ്പോ 1 കോടി ചോദിക്കാൻ ചിലപ്പോൾ 5 കോടി ചോദിക്കും. പക്ഷെ ആ 5 കോടി നമുക്ക് ഇതും ലാഭിച്ചോണ്ട് അർഹപ്പെട്ടവർക്ക് കൊടുത്തൂടെ.
1: അല്ല, അതിന്റെ വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, ബീയിങ് ഓൺ ദ പീപ്പിൾസ് പെർസ്പെക്റ്റീവ്, ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, മുതലാളി തന്നെ ഒരു സ്ഥാപനത്തിന്റെ മുഖമായി, അല്ലെങ്കിൽ ആ അതിന്റെ ഓൾ ഓണർ തന്നെ ഒരു സ്ഥാപനത്തിന്റെ മുഖമായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിലേക്ക് അതിന്റെ വാതിലുകൾ തുറന്നു വരുമ്പോൾ, അതിനപ്പുറത്തേക്ക് വിശ്വസത എന്താ വേണ്ടത്? പ്രത്യേകിച്ചും സ്വർണം പോലെ ഒരു മേഖലയിലാവുമ്പോൾ വിശ്വസത, ട്രസ്റ്റ് ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കാര്യങ്ങളൊന്ന്. അപ്പോൾ ആ ട്രസ്റ്റബിലിറ്റി നിങ്ങളുടെ മുഖത്തിലൂടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് അത്രമാത്രം വലുതാണ്. മച്ചാനെ പോലെ ഇത്രമാത്രം ജനങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഒരു ഫിഗറോട് ആയപ്പോഴത്തേക്കും,
2: കാരണം ജനങ്ങളുടെ ഇടയ്ക്ക് ഒരുപക്ഷെ ജനങ്ങൾ ഇത്രയും സ്നേഹിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു വേറൊരു മോഡലെ കൊണ്ടുവന്നത് ശരിയാവില്ല. ഞാൻ തന്നെ നിന്നാലേ
1: പറ്റുള്ളൂ.
2: ജനങ്ങളെ അത്ര സ്നേഹിക്കുമ്പോ, അല്ലെങ്കിൽ ജനങ്ങൾ സ്നേഹിക്കുന്നതിലും കൂടെ ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ഉള്ളപ്പോ, നല്ല കാര്യം ചെയ്യുമ്പോ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുമല്ലോ. അത് തന്നെയാണ് നമ്മുടെ
1: വിജയവും.
2: ഇന്നിപ്പോ 5-ാമത്തെ ഷോപ്പിൽ എത്തി നിൽക്കുന്നതും ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്റെ കഴിവല്ല, അത് ദൈവം നടത്തുന്നു, ഞാൻ ചെയ്യുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു മീഡിയ ആയിട്ട് അതായത് ഇടയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നു, ബാക്കി ദൈവം തരുന്നു, ജനങ്ങൾ സ്നേഹിക്കുന്നു, ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു.
1: തീർച്ചയായിട്ടും. ആ ഒരു വലിയ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ വിജയങ്ങളുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. എന്തായാലും ഈ സമയത്ത് നമ്മളോടൊപ്പം ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നമ്മൾ 50-ാമത്തെ ഷോറൂം അച്ചാൻസിന്റെ തുറന്നതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അച്ചാൻസ് ഗ്രൂപ്പിന്റെ ജനറൽ മാനേജർ ആയിട്ടുള്ള ഷിനിൽ കുര്യൻ, നമ്മുടെ ഷിനിലിടം കൂടി നമുക്കൊപ്പം ഇവിടെ ചേരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ജേണി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല എന്നെനിക്കറിയാം. നമ്മൾ അപ്പൊ അച്ചാൻസിന്റെ ഭാഗമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു ബ്രാൻഡിന്റെ ഇത്രയും വലിയ വിജയത്തിന്റെ കാരണമായിട്ട് ഷിനിലിടം നോക്കി കാണുന്നത് എന്താണ്?
3: നമുക്ക് വിശ്വാസ്യത അതാണ്. അതായത് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാവർക്കും ഒരു, ഞങ്ങള് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർക്കും അറിയത്തില്ല ഗോൾഡ് എവിടെ വിൽക്കണം. എല്ലാരും ഏതെങ്കിലും വലിയ ഷോപ്പുകളിൽ പോയിരുന്നിട്ട് അവരെ ആരും മൈൻഡ് ചെയ്യുന്നില്ല.
1: മാത്രമല്ല ഇതിനിടയിലെ കള്ളനാണയങ്ങൾ ഒരുപാട്
3: സമയമുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മള് സ്റ്റോറുകൾ ഓപ്പൺ ആക്കി ഒരു 10-ാമത്തെ ഷോറൂം ഒക്കെ ആയപ്പോ ആൾക്കാർക്ക് ധൈര്യമായിട്ട്, അതായത് പാവപ്പെട്ടവരാണെങ്കിലും ആർക്കാണെങ്കിലും പണക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും നമ്മുടെ ഷോപ്പിലേക്ക് നേരെ കയറി വന്ന് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്കുകളും കൃത്യമായിട്ടുള്ള വിലയും കൊടുത്ത് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ആ വിശ്വാസ്യത കൊണ്ടാണ് നമുക്ക് ഇത്രയും ഷോപ്പ് തുടങ്ങാൻ പറ്റിയത്. സപ്പോർട്ട്.
1: നിങ്ങൾ എത്ര വർഷമായിട്ടുള്ള സുഹൃത്തുക്കളാണ് പരസ്പരം?
2: ഒരു 13 വർഷമായിട്ട്.
3: അല്ല
2: സത്യം പറഞ്ഞാൽ ഈ പണയം എടുത്ത് വിൽക്കപ്പെടും അല്ലെങ്കിൽ ക്യാഷ് ഗോൾഡ് തരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അല്ല ക്യാഷ് കൊടുക്കും എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ടായത് ആ ചാൻസ്
1: വന്നപ്പോഴും.
2: ഇത് എന്താ പറയുക, ഒത്തിരി നിബന്ധനകളുണ്ടല്ലോ ഒരു ഗോൾഡ് വിൽക്കുമ്പോൾ. അതെ, പക്ഷെ ഞങ്ങൾ വന്നേ പിന്നെയാണ് ഇതിന് മാറ്റം ഉണ്ടായതും ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്
1: മനസ്സിലായതും. തീർച്ചയായിട്ടും. അല്ല, ഇതിനിടയിൽ നമ്മൾ പലപ്പോഴും ഇപ്പൊ ഒരു ഈ ഒരു ജേർണി പറയുന്ന സമയത്ത് എപ്പോഴും അച്ചായൻ വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ 10-15 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പ്രവാസിയായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതല്ലേ. അപ്പോ ആ ഒരു ദിവസത്തിന്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ദിവസം ദുബായിലൂടെ നേടിയെടുത്ത ജീവിത വീക്ഷണങ്ങൾ, അത് എത്രമാത്രം മുന്നോട്ടുള്ള ഈ ഒരു ജേർണിയിൽ സഹായിച്ചിട്ടുണ്ട്?
2: ശരിക്കും സത്യം പറഞ്ഞാൽ അപ്പനോട് പറഞ്ഞു ഞാൻ കാശുകാരനായിട്ട് തിരിച്ച് ദുബായിൽ നിന്ന് വരുള്ളൂ എന്ന് പറഞ്ഞാൽ 15 വർഷം മുമ്പ് ഞാൻ ദുബായ് കയറി. പക്ഷെ ദുബായ് വന്നപ്പോ ഞാൻ ഉദ്ദേശിച്ച ദുബായ് അല്ല ഇതെന്ന് എനിക്ക് മനസ്സിലായി. കഷ്ടപ്പാടും അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഞാൻ തിരിച്ചു പോകേണ്ട ആളായിരുന്നു പോകുന്നത്. പക്ഷെ അതുകൊണ്ട് കുറെ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ, സാധാരണക്കാർ അതായത് ഒരു ഒരു കമ്പനി പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾ അല്ലെ ജീവനക്കാർ അവരുടെ വിഷമങ്ങൾ എന്ത്, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തെന്ന് എനിക്ക് കൂടെ നിന്ന്
1: മനസ്സിലാക്കാൻ പറ്റി.
2: അതായത് അവർക്ക് നമ്മൾ കൊടുക്കേണ്ട പ്രതിഫലം കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ അവർക്കും കമ്പനിയോട് ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക്
1: മനസ്സിലായി.
2: ആ ഒരു വിജയമാണ് ഇന്ന് നോക്കിക്കാണുന്നത്. അതാണ് ഇന്ന് 50 കടകളിൽ 200-ൽ പരം സ്റ്റാഫുകൾക്ക് എന്റെ വരുമാനത്തിന്റെ 30% ഈ ഈ കമ്പനി എന്ന് തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ
1: കൊടുത്തിട്ടുണ്ട്.
2: അത് എനിക്ക് അഭിമാനത്തോടെ, കേരളത്തിൽ അല്ല ഇന്ത്യയിലുണ്ടോ എന്നറിയില്ല, കേരളത്തിൽ ഒരു കമ്പനി ചെയ്യാത്ത ഒരു കാര്യമാണ് അച്ചായൻസ് കോളേജ്. എന്റെ 200-ൽ പരം സ്റ്റാഫുകൾക്ക് എന്റെ വരുമാനത്തിന്റെ 30% എല്ലാ ദിവസവും ഡെയിലി കൊടുത്തതിന് ശേഷമേ ഞാൻ വീട്ടിൽ പോകും.
1: അനുഭവങ്ങളുടെ തീച്ചുളയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ഒരു ഓന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ.
2: ഞാൻ ദുബായ് വെച്ച് അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരം അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ജോലി ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അവർ കടന്ന് ശരിക്കും പറഞ്ഞാൽ മുതലാളി വൈകിട്ടാകുമ്പോൾ രണ്ടെണ്ണം പറയുകയാണ് ചെയ്തത്. പക്ഷെ എന്റെ ഒരു സ്റ്റാഫ് പോലും എന്നെ ഒരിക്കലും
1: പറയില്ല, കുറ്റം
2: പറയില്ല. അവരുടെ വയർ നിറച്ചിട്ട് അവരെ ഞാൻ,
1: അതാണ് ഏറ്റവും വലിയ കോൺഫിഡൻസും ചാൻസിന്റെ
2: വിജയവും. 50 ഷോപ്പിലെത്തി ഞാൻ എപ്പോഴും പറയുന്ന പോലെ 3 കാര്യങ്ങൾ: 1 ദൈവത്തിന്റെ അനുഗ്രഹം, 2 ജനങ്ങളുടെ സ്നേഹം, 3 സ്റ്റാഫുകൾ
1: കൂടെ നിൽക്കുന്നവരുടെ സപ്പോർട്ട്. തീർച്ചയായിട്ടും. ഞാൻ അപ്പോൾ ഒരു രസത്തിനൊരു ഒരു കെയോസ് ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ടൈം ട്രാവൽ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അന്ന് ദുബായും അടുത്ത് അല്ലെങ്കിൽ ദുബായിൽ നിന്നും പുതിയൊരു മേച്ചിൽപ്പുറം അന്വേഷിച്ചുകൊണ്ട് തിരികെ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറാൻ നിൽക്കുന്ന ആ യുവാവായ ടോണിച്ചാൻ, ഇപ്പോഴും ഭയങ്കര ഹെങ്ങാണല്ലോ പറയുന്നത്, കുറച്ചുകൂടെ ഹെങ്ങായിരുന്നു 15 വർഷമുള്ള ടോണിച്ചാനെ കാണാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഇപ്പൊ എന്ത് ഉപദേശമായിരിക്കും കൊടുക്കുന്നത്?
2: ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പെട്ട ജീവിതത്തിൽ വിജയം ഉണ്ടാവും, പക്ഷെ കഷ്ടപ്പെടണം. കഷ്ടപ്പെടാൻ ഇച്ചിരി പാടാണ്. ഒരു സ്ഥാപനം തുടങ്ങി ആദ്യം തന്നെ നമ്മൾ ആ സ്ഥാപനത്തിന്റെ മുതലാളിയായിട്ട് ആ കസേരയിലേക്ക് കയറിയിരിക്കുമല്ലോ വേണ്ട. ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, ജീവനക്കാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, അതിന് ശേഷം മാത്രമേ ശരിക്കും പറഞ്ഞ ചൊല്ലോ എന്നെ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടരുത് തന്നെയാണ് സത്യം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാരോടും പറയുന്നതാണ്, നമ്മൾ എത്ര അഹങ്കരിച്ചാലും ദൈവം താഴെയിടും, പക്ഷെ അഹങ്കാരമില്ല മുന്നോട്ട് പോയാൽ നമുക്ക് ഒത്തിരി നേടാനുണ്ട്. ഒന്നില്ലായ്മ എന്നാണ് പറയുന്നത്, ഒന്നും ഇല്ലായ്മയിലേക്ക് തന്നെയാണ് മടക്കൂ. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ദൈവം തരുന്ന ഒരു സമയമുണ്ട്. ആ നല്ല സമയം ഉണ്ടാവും, മോശം സമയം. ആ നല്ല സമയത്ത് ചെയ്യുന്നത് എന്തോ അതാണ് നമ്മുടെ വിജയം. ആ സമയം കഴിഞ്ഞാൽ പിന്നെ ദൈവം നമുക്കൊരു ചാൻസ് തരില്ല. ആ സമയം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ വലിയൊരു വഴികാട്ടിയായി, അല്ലെങ്കിൽ നമുക്ക് കുറെ പേർക്ക് അല്ലെ നമ്മുടെ കുടുംബത്തിന് കുറെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ
1: പറ്റും.
2: ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല.
1: അല്ല, ഈ ഒരു മനസ്സ് തന്നെയാണ് നമ്മൾ അച്ഛൻ്റെ ഓരോ വീഡിയോസിലും, പ്രത്യേകിച്ചും ടോണിച്ചാൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുന്ന ഓരോ വീഡിയോസിലും നമ്മൾ കാണുകയാണെങ്കിൽ, പലപ്പോഴും സർക്കാരിന്റെയോ പല തരത്തിലുള്ള അതോറിറ്റീസിന്റെയോ ഒക്കെ കണ്ണെത്താത്ത ഇടത്ത് ഒരു ജീവിതം എങ്ങനെയൊക്കെയോ തെളി നീക്കേണ്ടി വരുന്ന അത്രമാത്രം നിർദ്ധരരായിട്ടുള്ള ആളുകൾക്കിടയിലേക്കാണ് അവരുടെ ജീവിതത്തിൽ അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതമായിട്ടാണ് അച്ഛൻ അവതരിക്കാറുള്ളത്. ആ ഒരു അതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ മനസ്സുരുകി പറയുന്ന ആ ഒരു നന്ദി വാക്ക്, അത് ചിലപ്പോൾ പ്രപഞ്ചത്തോട് പറയുന്ന നന്ദി വാക്കായിരിക്കും, അതിൽപ്പരം അതിലും വലിയൊരു പ്രാർത്ഥന വേറെ ഇല്ല, അതിലും വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല എന്നുള്ളതിന്റെ തെളിവ്.
2: എന്നെ കുറിച്ച് ഒത്തിരി നെഗറ്റീവുകൾ എന്തുമാത്രം എന്നെ കേട്ട് വിഷമിപ്പിച്ച് ശരിക്കും
1: ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്.
2: ഞാൻ തന്നെ ഓർക്കാറുണ്ട്, ഒരാളുടെ ഒന്നും കാശ് മേടിക്കാതെ എന്റെ സ്വന്തം വരുമാനത്തിൽ നിന്ന് ചെയ്തിട്ടും എന്നെ പറയുന്ന എന്ന് ഇവരെയൊക്കെ ഞാൻ എന്താ മൃഗങ്ങൾ എന്നേ പറയുള്ളൂ. കാരണം വെച്ചാൽ ഒരാളുടെ പോലും കാശ് മേടിക്കാതെ ചെയ്തിട്ടും ഒരു നല്ല ഒരു ആൾക്കാരെ നല്ലത് ചെയ്യാൻ സമ്മതിക്കാതെ എനിക്ക് വിഷമം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഭാര്യ പരിവാതക വരെ മക്കൾ കല്ലറ വരെ, പക്ഷെ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും,
1: ആയുഷ്കാലത്തേക്ക് നിലനിൽക്കുന്നതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ചാൻസിന്റെ ഒരു വലിയ വിജയം. നമ്മളിപ്പോ ഷിനിൽ സാർ ഇവിടെ ഇരിപ്പോണ്ട് കാരണം 13 വർഷത്തോളമായിട്ട് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരാണ്. ആ ഒരു യാത്രയിൽ ഏറ്റവും വലിയ മൈൽ സ്റ്റോണുകൾ ഒന്നാണ് 50-ാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അത് നമ്മുടെ ദുബായിൽ, പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദുബായുടെ ഒരു ഹൃദയമേ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ബുർജുമാൻ, ആ ഒരു റിലേറ്റഡ് ഏരിയ. അപ്പൊ ആ ഒരു ഏരിയയിൽ തന്നെ യു ഡബ്ല്യു മോളിലേക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ദുബായുടെ ഒരു പുതിയ ഗോൾഡ് ഡെസ്റ്റിനേഷനാണ് യു ഡബ്ല്യു മോൾ. കാരണം പല വിധത്തിലുള്ള ജ്വല്ലറി ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ ജ്വല്ലറി ബ്രാൻഡുകൾ എല്ലാം തന്നെ യു ഡബ്ല്യു മോളിലേക്ക് ഉണ്ട്. അവിടെ ശരിക്കും ജനങ്ങൾക്ക് കയ്യിലിരിക്കുന്ന അസറ്റിന് ഏറ്റവും അധികം മൂല്യം കിട്ടുന്ന ഒരു സ്ഥാപനം അച്ചായൻസിലൂടെ തുറക്കപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇവിടെയുള്ളവരോട്, പ്രത്യേകിച്ചും ഇവിടെയുള്ള കസ്റ്റമേഴ്സിനോട് എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്?
3: കസ്റ്റമേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു നിങ്ങളെ കയ്യിൽ കാശുള്ള സമയത്ത് സ്വർണം വാങ്ങിച്ച് വെക്കണം, ഒന്നാമത്തെ അഡ്വൈസ്. സെക്കൻഡ് റേറ്റിംഗ്, നിങ്ങൾ നാളെ എന്ത് അത്യാവശ്യം വന്നാലും ആരോടും വായ്പ വാങ്ങിക്കാൻ പോകരുത്. നിങ്ങളുടെ കയ്യിലുള്ള ഗോൾഡ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരിക, ഞങ്ങളപ്പോൾ തന്നെ അതിനുള്ള നടപടി, ഒരു വിദിൻ 10-15 മിനിറ്റ്സിനുള്ളിൽ ഞങ്ങൾ ആ ഗോൾഡിനെ ക്യാഷ് ചെയ്ത് തരും.
1: യെസ്, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ പലപ്പോഴും ഇത് കേൾക്കുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇതിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത് നമ്മളിപ്പോൾ സ്വർണ്ണം വെക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ കുറേ അധികം സമയത്തെ ഒരു ഡിലേ പ്രോസസ്സിൽ വരുമോ എന്നുള്ളത്. അല്ല, അങ്ങനെയല്ല, നമുക്കൊരു 10-15 മിനിറ്റ്
3: 15 മിനിറ്റ്സിൽ നമ്മൾ എല്ലാം സെറ്റിൽ ചെയ്ത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളെ ആവശ്യങ്ങൾ സാധിക്കാം.
1: ആത്മാഭിമാനത്തോടെ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന പൊന്നുകൊണ്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി
3: പറ്റും. ആരോടും വായ്പ മേടിക്കാൻ പോകരുത്. എനിക്ക് ദുബായിലുള്ള കസ്റ്റമേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വായ്പ വാങ്ങിക്കാൻ പോകരുത്. നിങ്ങളുടെ പൈസ ഉള്ളപ്പോൾ നിങ്ങൾ ഗോൾഡ് വാങ്ങിച്ചു വെക്കണം, ആവശ്യം വരുമ്പോൾ നിങ്ങൾ അത് വിൽക്കണം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും
3: ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള ഒരു ലോഹമാണ്
1: ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. യാതൊരു സംശയമില്ല.
3: ഗോൾഡിൽ നിങ്ങൾക്ക് 1000 രൂപ നിങ്ങളിൽ മിച്ചമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗോൾഡ് വാങ്ങിച്ചു വെക്കുക. അത്യാവശ്യം വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ എവിടെയും പോയി ആരുടെയും വായ്പ വാങ്ങിക്കാതെ ഞങ്ങളുടെ അടുത്തേക്ക് വരിക.
1: ശരി,
3: ഞങ്ങൾ അത് സെറ്റിൽ ചെയ്തു.
1: നമുക്ക് ലൊക്കേഷനും അഡ്രസ്സും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇടമാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് പോലും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഇടത്ത് തന്നെയാണ് നമ്മൾ അച്ചായൻസിന്റെ ആദ്യത്തെ ബ്രാഞ്ച് UAE ആരംഭിച്ചിരിക്കുന്നത്. അത് എക്സാക്ട് ആയിട്ട് UW മോളുടെ 1-ാമത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവായിട്ട് അവിടെ തന്നെ കണ്ടറിയാൻ വേണ്ടി പറ്റും. ആരോടും വഴി ചോദിക്കുക പോലും വേണ്ട, നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ മാത്രം മതി. നല്ല പാർക്കിംഗ്, ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ്. പാർക്കിംഗ് ഉള്ള ഒരു ബിൽഡിംഗ് കൂടിയാണ് UW മോള്. എന്തായാലും റൈറ്റ് ലൊക്കേഷൻ ആണ് കേട്ടോ. ആരുടെ ഐഡിയ ആയിരുന്നു ഈ ലൊക്കേഷൻ ചൂസ് ചെയ്യാന്നുള്ളത്?
2: സ്റ്റോപ്പിന്റെ ഐഡിയ ഒരേ ഒരാളെ ഞാൻ പറയുന്നത് ഷിനിൽ കുര്യന്റെ ജിയാന മാനേജർ, ആളുടെ ബുദ്ധിയും ആളുടെ കഴിവ് അനുസരിച്ചാണ് പോകുന്നത്.
1: ഇതിലിപ്പോ എന്തൊരു കോംപ്ലിമെന്റ് വേണം.
3: പക്ഷേ ഒരു MD എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ MD നമ്മൾ പേടിച്ചു വേണം നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ MD എല്ലാ കാര്യങ്ങളും നമുക്ക് അനുവദിച്ചു തരത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോണി സാർ എന്നോട് പറയും, താൻ ചെയ്യടോ, ചെയ്യു, താൻ ചെയ്യ എന്നുള്ള ആ ഒരു മോട്ടിവേഷനും ആ ഒരു
1: സ്നേഹവും തന്നെയാണ് തീർച്ചയായിട്ടും. എന്തായാലും അച്ചായൻസിന്റെ MD ജനറൽ മാനേജർ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് വേറൊന്നുമല്ല, കേരളത്തിൽ ഇപ്പോ നമ്മൾ ഏതാണ്ട് 49 ബ്രാഞ്ചുകൾ ഇന്ന് കേരളത്തിൽ മാത്രമുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ 50-ാമത്തത് ദുബായിൽ തുടങ്ങിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് അച്ചായൻസ് എന്ന ബ്രാൻഡിന്റെ ഫ്യൂച്ചർ പരിപാടികൾ നമ്മുടെ UAE? എനിക്കറിയാം കുറച്ച് UAE കുറേ അധികം പ്ലാനുകൾ ഉണ്ടെന്ന്. എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ?
3: നമുക്ക് ഒരു മിനിമം 1 ഇയറിനുള്ള ഒരു 30 ഷോപ്സ് നമുക്ക് മിനിമം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം.
1: അതൊരു
3: ഡ്രീമാണ്.
1: അത് പണത്തിന് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ തിരിഞ്ഞാലും അച്ചായൻസിന്റെ ഒരു ഔട്ട്ലെറ്റ് കാണാൻ വേണ്ടി സാധിക്കണം. തീർച്ചയായിട്ടും അത്
3: ഒരു സ്റ്റാർട്ടിംഗ് മാത്രം.
1: ഉടനെ തന്നെ വരുന്നുണ്ട് നമുക്ക് മറ്റേ റേറ്റുകളിലേക്ക്.
3: നമുക്ക് ഉണ്ട് ഷാർജയിലേക്ക് നമ്മൾ ഉടനെ വരുന്നുണ്ട്, അബുദാബി വരുന്നുണ്ട്,
1: ബഹ്റൈനിലേക്കൊക്കെ വരുന്നുണ്ട്, എന്റെ GCC നമ്മൾ വരുന്നുണ്ട്, മറ്റു രാജ്യങ്ങളിലേക്ക്.
3: എന്റെ GCC നമ്മൾ എന്നാണല്ലോ, നമ്മളൊരു 1 ഇയറിനുള്ളിൽ ഞങ്ങളുടെ ഒരു ഡ്രീമാണ്.
1: ഫ്ലറിഷ്ഡ് ആവും ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ വിജയം ഒരുപാട് പേരുടെ വലിയ പ്രാർത്ഥനകളാണ്. പലപ്പോഴും നമ്മളെല്ലാവരും സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തികളാണ്, നമ്മളെല്ലാവരും സ്വാർത്ഥരാണ്, അവനവന്റെ ആവശ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറ് പോലുമില്ല. പക്ഷേ ടോണി ചാൻ എന്ന ആ ഒരു വ്യക്തി നേടിയെടുത്ത ഏറ്റവും വലിയ സമ്പത്ത് ഇന്ന് അച്ചായൻസിലൂടെ നേടിയെടുത്ത ആ ഒരു കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമേഴ്സിന്റെ ബാഹുല്യം എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ജനമനസ്സുകളിലുള്ള ആ ഒരു സ്ഥാനം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിസ്വാർത്ഥമായിട്ടുള്ള പല പ്രാർത്ഥനകളും അങ്ങയോടൊപ്പം ഉണ്ട്. ഈ ഒരു ജേണി അത് ഇനിയും ഫ്ലറിഷ്ഡ് ആവട്ടെ, ഇനിയും ഒരുപാട് ഏരിയകളിലേക്ക്, ഇപ്പോൾ GCC മാത്രമല്ല മറ്റു യൂറോപ്യൻ കൺട്രീസിലേക്കും എല്ലായിടത്തും വ്യാപിച്ച് നിൽക്കുന്ന മലയാളികൾ അഭിമാനത്തോടെ എല്ലാ കാലത്തും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഉയർത്തി കാണിക്കുന്ന ഒരു ബ്രാൻഡും ഒരു മുഖവുമായിട്ട് അച്ചായനും അച്ചായൻസ് ഗോൾഡും എല്ലാം മാറട്ടെ എന്നുള്ള ആ ഒരു ആശംസ ഞങ്ങൾ ഹോമഫോന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. വി ആർ വെരി മച്ച് പ്രിവിലേജ് ടു ഹാവ് യു ഹിയർ റൈറ്റ്. ഭയങ്കര സന്തോഷം കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോമഫോന്റെ ഓഡിയൻസിനോട് എന്തെങ്കിലും 2 വാക്ക് പറയാനായിട്ട്?
2: ഒന്നുമില്ല, എനിക്ക് കൂടുതൽ പറയാനില്ല. ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡ് വിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുക, സ്നേഹിക്കുക, ആത്മാർത്ഥമായിട്ട് കുറ്റം പറയാൻ എന്നെ സ്നേഹിക്കുക, എന്നെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ ശക്തിയാണ്. അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചെയ്യുമ്പോൾ ദൈവം അത് തന്നോളൂ, അത് ഓട്ടോമാറ്റിക് തരും. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പറയണ്ട, അത് ദൈവത്തിന് ഞാൻ വിട്ടുകൊടുത്തേ. പക്ഷെ ഇത് നിങ്ങൾ സ്നേഹിക്കുക എന്ന് പറയുന്നതാണ് വില. നിങ്ങളുടെ ഓരോ സ്നേഹമാണ് എനിക്ക് ഈ നെഗറ്റീവുകൾ വന്നിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ചായച്ച് നിർത്താൻ പല പ്രാവശ്യം തീരുമാനിച്ചിട്ട് നിർത്താൻ പറ്റാതെ നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ തന്നെ എന്നെ മുന്നോട്ട്
1: കൊണ്ടുപോകണം, ഒരിക്കലും നിർത്തരുത്. ഞങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആൻഡ് താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം എങ്ങനെയൊക്കെയോ പിടിച്ചിരുത്തിയതാണ്. എന്തായാലും താങ്ക് യു, താങ്ക് യു. ദാറ്റ് വാസ് വി ആർ ഹാവിംഗ് നമ്മുടെ സ്വന്തം ടോണിജാൻ ആൻഡ് ഷിൻലേട്ടൻ ഫ്രം അച്ചാൻസ് ഗോൾഡ് ഡയമണ്ട്സ് കേട്ടുകൊണ്ടേ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ആസിഫാണ് കൂടെ ഉള്ളത്.
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
7: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: ജോയ് ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
10: ജോയ് ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
9: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Mid-morning with Nitya. Monday to Friday, 11 a.m. to 2 p.m. Only on Home 92.2 FM.
1: സെപ്റ്റംബർ 26 ന് എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 നല്ല പരിപാടി.
3: പ്ലീസ് മേക്ക് സം നോയ്സ് ഫോർ.
2: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ട്നേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർ.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: September 25 GCC-യിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ. കഴിഞ്ഞ 365 ദിവസങ്ങൾ ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
7: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
8: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
9: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
10: Joy Alukas, world's favorite jeweler.
9: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
11: Emirates Malayali Nurses Family Botim Orimichonam Season 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാഷ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
11: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
11: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈ ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
11: And even by WR Events in association with EMNF UAE. Energized by Home 92.2 FM.
1: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

നമ്മൾ ഒരിക്കൽ കേട്ട് മറന്ന എത്രയോ പാട്ടുകൾ, ചിലപ്പോൾ നമ്മളത് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളായിരിക്കും, പക്ഷേ അടുത്ത കാലത്തായി നമ്മൾ അധികം അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാറില്ലായിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഹരീഷ് ശിവരാമകൃഷ്ണന്റെ ഒരു ഗംഭീര കവർ വേർഷൻ ആ ഒരു പാട്ടിൻ്റെതായിട്ട് വരുന്നത്. അതിപ്പോൾ ഏതൊക്കെ പാട്ടുകളാണ് എണ്ണി പറയാനാണെങ്കിൽ എത്രയോ പാട്ടുകളല്ലേ. ഇപ്പോൾ രാത്തിങ്കിൽ പൂത്താലി ആവട്ടെ, അല്ലെങ്കിൽ ശ്രീരാഗമോ ആവട്ടെ, അങ്ങനെ എത്രയോ പാട്ടുകളിലൂടെ ആ പാട്ടുകളുടെ പുതിയൊരു വേർഷൻ നമുക്ക് മുന്നിൽ സമ്മാനിച്ചുകൊണ്ട് വീണ്ടും നമ്മളെ കൂടുതൽ ആ പാട്ടിലേക്ക് അടുപ്പിച്ച, കൂടുതൽ കൂടുതൽ ആ പാട്ടിനെ സ്നേഹിക്കാൻ കാരണമായി മാറിയിട്ടുള്ള ഗായകനാണ് ഹരീഷ് ശിവരാമകൃഷ്ണൻ. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അകം ബാൻഡുമായി ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഓരോ വർക്കുകളും ഓരോ കവർ വേർഷൻസും അത്രമാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മലയാളത്തിലെ മാത്രമല്ല, തമിഴിൽ ഇളയരാജ ട്രാക്കുകളൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു റീവർക്കിംഗ് പരിപാടി ഉണ്ടല്ലോ, അത് നമ്മളൊക്കെ അങ്ങ് ഫാൻ ആയിപ്പോയി ഇപ്പോഴും ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് അകം ബാൻഡിന്റെ സോങ്സ് കേൾക്കുന്ന നിരവധി പേരെ എനിക്ക് പേഴ്സണലി അറിയാം.

അപ്പൊ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹരീഷ് ശിവരാമകൃഷ്ണനും അഗം ബാൻഡും നമുക്ക് വേണ്ടിയിട്ട് ദുബായിലേക്ക് വരികയാണ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് തൊട്ട് മുൻപായിട്ട് അവരുടെ ട്രിവാൻഡ്രത്തെ ഒരു പെർഫോമൻസിന്റെ കുറച്ചധികം വീഡിയോസും ഗ്ലിംസും ഒക്കെ എനിക്കൊന്ന് തിരുവോണത്തിനോ മറ്റോ ആയിരുന്നു തോന്നുന്നു. എന്തൊരു ജനസാഗരമായിരുന്നു. അതിന്റെ മാത്രമല്ല ആ ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടല്ലോ, എല്ലാവരെയും ആ ഒരു ഹോളിൽ ആ ഒരു കോൺസെർട്ടിന് അണിനിരക്കുന്ന എല്ലാവരെയും മനസ്സുകൊണ്ട് മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന അവരുടെ ആ ഒരു സ്കിൽ, ആ ഒരു ടാലന്റ് തീർച്ചയായിട്ടും അത് ഇവിടെ ദുബായിലും നമുക്ക് മുന്നിലും അരങ്ങേറാൻ വേണ്ടി പോവാണ്. ഈ വരുന്ന September 26 അഗം ബാൻഡ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേൾഡ് ട്രേഡ് സെന്ററിലാണ് പരിപാടി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, പ്ലാറ്റിനം ലിസ്റ്റിൽ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്, ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് വെച്ചോളൂ. ഏറ്റവും മികച്ച സീറ്റ്സ് ഒക്കെ അല്ലെങ്കിൽ പിന്നെ പോയി കഴിയും കേട്ടോ. ആൻഡ് മാത്രമല്ല നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പേർക്കും ഞങ്ങൾ എന്തായാലും ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അത് മാത്രം കാത്തിരിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ തന്നെ കുറച്ചധികം ഫ്രണ്ട്സും കാര്യങ്ങളുമായിട്ടൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെയും ടിക്കറ്റ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുക, അല്ലാത്തവർ ഒന്ന് മെസ്സേജ് അയച്ചോളൂ അഗം സ്പേസ് നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ 0585829220 അഗം സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 മെസ്സേജ് അയച്ചു സ്വന്തമാക്കാം നമ്മുടെ അഗം ബാൻഡിന്റെ ഒരു ഗംഭീര പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഇൻവൈറ്റ്സ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. You're listening to Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലും. പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിനു ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പൊലിമയുടെ ചാരത്ത്
2: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾ.

0: ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
2: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
0: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
3: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
0: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
4: യു ആർ ലിസണിംഗ് ടു

ഷെയ്ഖ് അഹമ്മദിന് വിട നൽകി രാജ്യം. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. പിണറായിക്കെതിരായ അന്വേഷണത്തിന് പിന്നിൽ ED, VD, മോഡി കൂട്ടുകെട്ടുന്ന CPM. ലങ്ക എറിഞ്ഞിട്ട് ഇന്ത്യൻ വനിതകൾ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് UAE വിട നൽകി. ദുബായ് ജബീൽ ഗ്രാൻഡ് മോസ്കിൽ ഭരണാധികാരികൾ ഒന്നടങ്കം പങ്കെടുത്ത മയ്യത്ത് നമസ്കാരം നടന്നു. ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം നടക്കുകയാണ്. ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിര്യാണത്തിൽ UAE പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ അനുശോചിച്ചു. UAE രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്ര പുരോഗതിക്ക് എന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു.

മതപരമായ കാരണങ്ങളാലോ മനസാക്ഷിപരമായ എതിർപ്പിന്റെ പേരിലോ വന്ദേമാതരത്തിന്റെ എല്ലാ ചരണങ്ങളും ആലപിക്കാത്തവർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷയെന്ന് സുപ്രീംകോടതി. കർണാടക സംഗീതജ്ഞൻ ടി എം കൃഷ്ണ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. വന്ദേമാതരം ആലപിക്കാത്തത് ശിക്ഷാർഹമായ കുറ്റമാക്കി മാറ്റാനാകുമോ എന്ന വിഷയം വിശദമായി പരിശോധിക്കാൻ സുപ്രീംകോടതിയുടെ തീരുമാനം. ടി എം കൃഷ്ണയുടെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശുപാർശ പ്രകാരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു തീരുമാനം. ഏതന്വേഷണം വേണമെന്ന് ഡി ജി പിക്ക് തീരുമാനിക്കാമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ പൂർണ്ണ അധികാരം ഡി ജി പിക്കായിരിക്കും. ഏത് ഏജൻസി ഉപയോഗിച്ച് അന്വേഷിക്കണമെന്നും ഡി ജി പിക്ക് തീരുമാനിക്കാം. ഇ ഡി കത്തിലെ വിവരങ്ങളാണ് അന്വേഷിക്കാൻ നിർദ്ദേശമുള്ളത്. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഇ ഡി ഡി ജി പിക്ക് കൊടുക്കുന്ന കത്ത് അവഗണിക്കാനാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുപ്രീംകോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് മാത്രമേ FIR ഇടാൻ പാടുള്ളൂ എന്ന കോടതി ഉത്തരവും നിയമോപദേശത്തിലുണ്ട്. ഉത്തരവുടൻ ഇറങ്ങും. മറ്റു കാര്യങ്ങൾ ഡി ജി പി തീരുമാനിക്കും. കേരളത്തിലെ യു ഡി എഫ് സർക്കാർ സംഘപരിവാറിന്റെ ബി ടീമായാണ് പ്രവർത്തിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മോദിയും ഇ ഡിയും വി ഡിയും ഒത്തുചേർന്ന പ്രത്യേക കൂട്ടുകെട്ടാണിത്. അതിന്റെ ഭാഗമായാണ് ഇ ഡി നിർദ്ദേശപ്രകാരം കേസെടുത്തത്. ഇ ഡി ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു വരികയാണ് കേന്ദ്രം. അത് പിന്തുടരുകയാണ് യു ഡി എഫ് സർക്കാർ. ഇ ഡിക്ക് ലഭിച്ച ഓരോ മൊഴികളും ഒന്നൊഴിയാതെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് കേട്ടുകേൾവി പോലും ഇല്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ശ്രമമാണ് നടക്കുന്നത്. സി എം ആറിൽ നിന്ന് അനധികൃതമായി പണം വാങ്ങിയെന്ന് സംബന്ധിച്ച രണ്ട് മന്ത്രിമാർ യു ഡി എഫ് മന്ത്രിസഭയിലുണ്ട്. എന്തിനാണ് പണം വാങ്ങിയതെന്ന് അവർ വ്യക്തമാക്കണമെന്നും പാർട്ടി സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു തരത്തിലുമുള്ള തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഏതൊക്കെ നിലയിൽ മുന്നോട്ട് പോയാലും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ കാര്യങ്ങളെ നേരിടുമെന്നും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരെ സി പി എം പ്രവർത്തകർ ആക്രമിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിൽ ഉൾപ്പെട്ട 28 പ്രതികളിൽ 27 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. അബ്കാരി കേസിൽ ആന്റോ അഗസ്റ്റിന് ജാമ്യം ലഭിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഹൈക്കോടതിയാണ് ആന്റോയുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയായിരുന്നു ജാമ്യം. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിലാണ് കേസ്. മാനന്തവാടി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ആന്റോ. നേരത്തെ അനധികൃതമായി മദ്യം കൈവശം വെച്ച കേസിൽ ആന്റോയുടെ ജാമ്യാപേക്ഷ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. പിന്നാലെയാണ് ആന്റോ ഹൈക്കോടതിയെ സമീപിച്ചത്. മുട്ടിൽ മരമുറിക്കേസിൽ വിചാരണ ഒരുമിച്ച് നടത്തും. വയനാട് മാജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടത്താൻ അനുമതി. സുപ്രീംകോടതിയുടേതാണ് ഉത്തരവ്. റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുട്ടൽ കേസിൽ നിലവിൽ വയനാട്ടിലും ചോറ്റാനിക്കരയിലുമായിരുന്നു വിചാരണ നടക്കുന്നത്. വിചാരണ ഒരുമിച്ച് നടത്തണമെന്നാവശ്യപ്പെട്ട് റോജി അഗസ്റ്റിൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതിനെതിരെ വീണ്ടും കർശന നിലപാടുമായി ഹൈക്കോടതി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആവശ്യമായ പരിശോധനകൾ നടത്താതെയാണ് പല കാര്യങ്ങളും നടക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച് കർശന പരിശോധനയും നിയമ നടപടികളും ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊലക്കേസിൽ രഹസ്യ വിചാരണ വേണമെന്ന പ്രതികളുടെ അപേക്ഷ തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് കെ കെ ബാലകൃഷ്ണനാണ് അപേക്ഷയിൽ വിധി പറഞ്ഞത്. പരസ്യ വിചാരണ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും സാക്ഷിമൊഴികൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കണമെന്ന മുൻ ഡി ജി പി ടോമിൻ ജെ തച്ചങ്കരിയുടെ ആവശ്യത്തിൽ സർക്കാരിന് മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുമതി. രണ്ട് ദിവസത്തിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോട്ടയം വിജിലൻസ് കോടതിയുടെ ശിക്ഷ മരവിപ്പിക്കണമെന്നാണ് തച്ചങ്കരിയുടെ ആവശ്യം. ഹർജി എതിർത്ത് വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുവദിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 4 വർഷം തടവിന് 384,000+ രൂപ പിഴ തുക അടയ്ക്കാനുമാണ് കോട്ടയം വിജിലൻസ് കോടതിയുടെ തച്ചങ്കരിക്കെതിരായ ശിക്ഷ. ഗതാഗത കമ്മീഷണർ പദവിയിൽ മാറ്റം. ഗതാഗത കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് ഐ ജി സി എച്ച് നാഗരാജുവിനെ മാറ്റി. തിരുവനന്തപുരം ഐ ജി ജി എസ് പർജൻകുമാർ പുതിയ ഗതാഗത കമ്മീഷണർ. ഭരണ സൌകര്യം മുൻനിർത്തിയാണ് സർക്കാരിന്റെ അടിയന്തര നടപടിയെന്നാണ് പറയുന്നത്. അതേസമയം ഗതാഗത മന്ത്രിയുടെ അതൃപ്തിയെ തുടർന്നാണ് നാഗരാജുവിന്റെ സ്ഥലമാറ്റമെന്നും റിപ്പോർട്ടുണ്ട്. ഇന്റലിജൻസ് ഐ ജി ആയിട്ടാണ് നാഗരാജുവിന്റെ പുതിയ നിയമനം. ആർ നിശാന്തിനിയെ ദക്ഷിണ മേഖല ഐ ജിയായും നിയമിച്ചു.
ഏകധ്രുവ ലോകക്രമത്തിനെതിരെ ശക്തമായ താക്കീതുമായി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മുന്നറിയിപ്പ്. ഊർജ്ജ രാസവള പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കാൻ ആകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ സുതാര്യത ബഹുധ്രുവ ലോകക്രമത്തിന് അനിവാര്യമെന്നും ജയശങ്കർ. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ പുരോഗതി അദ്ദേഹം ന്യൂയോർക്കിൽ വിലയിരുത്തി. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യു എസ് അധിക താരിഫ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ നീക്കം ഉണ്ടായിരിക്കുന്നത്.

0: അമേരിക്ക സൈനിക സമ്മർദ്ദം കുറയ്ക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്താൽ ഹോർമോസ് കടലടുക്ക് 7 ദിവസത്തിനുള്ളിൽ തുറക്കാൻ തയ്യാറെന്ന് വ്യക്തമാക്കി ഇറാൻ. മധ്യസ്ഥർ വഴിയാണ് യുഎസിനെ ഇക്കാര്യം ഇറാൻ അറിയിച്ചത്. ശത്രുതയ്ക്ക് ശാശ്വതമായ അന്ത്യം കുറിക്കുകയെന്ന ലക്ഷ്യത്തോടെ പുതിയ ചർച്ചകൾ ആവശ്യമാണെന്നും യു എൻ ജനറൽ അസംബ്ലി അമേരിക്കയ്ക്ക് മുന്നിലെ സുവർണ അവസരമാണെന്നും ഇറാൻ പറയുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ ഇറാനുമായി കൂടിക്കാഴ്ചയ്ക്ക് യുഎസ് തയ്യാറാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹൂദികളുമായുള്ള പോരാട്ടത്തിനിടയിലും സൌദി അറേബ്യയോടുള്ള സുരക്ഷാ പ്രതിബദ്ധതകൾ യു എസ് പാലിക്കുകയാണെന്ന് മാർക്കോ റൂബിയോ. ഹൂദികളുമായി നടക്കുന്നത് അപകടകരമായ പോരാട്ടം. സൌദി അറേബ്യയുമായി അമേരിക്കയ്ക്ക് പ്രതിരോധ കരാറുണ്ട്, തങ്ങൾ പാലിക്കുമെന്നും റൂബിയോ പറയുന്നു. ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പ് നൽകിയാൽ ചർച്ചയാകാമെന്ന യു എനിലെ അമേരിക്കൻ പ്രതിനിധി മൈക്ക് വോൾട്സ്, അതിനിടെ ഹൂദികൾക്ക് ഇറാൻ നൽകുന്ന സൈനിക പിന്തുണ അവസാനിപ്പിക്കണമെന്ന് G7 വിദേശകാര്യമന്ത്രിമാർ ഇറാനോട് ആവശ്യപ്പെട്ടു. ഹോർമുസിൽ 2-ാമത്തെ എണ്ണക്കപ്പലിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ 2 നാവികർക്ക് പരിക്കേറ്റതായി യുകെ മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ പറയുന്നു. ഏഷ്യൻ ഗെയിംസിൽ ആദ്യ സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തകർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വർണം നേടി. ശ്രീലങ്കയ്ക്കെതിരായ ഫൈനൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. ഓപ്പണർമാരായ സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ, റിച്ച ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് വമ്പൻ സ്കോർ നൽകിയത്. 217 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 15.4 ഓവറിൽ വെറും 69 റൺസിന് എല്ലാവരും പുറത്തായി. ജപ്പാനെതിരായ T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ നാടകീയ ജയം. മഴ മൂലം 5 ഓവർ വീതമാക്കി വിട്ടെക്കുറിച്ച മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുത്തു. ജപ്പാൻ 5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യൻ വനിതാ ടീം ഏഷ്യൻ ഗെയിംസ് ടേബിൾ ടെന്നീസ് ടീം ഇനത്തിൽ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ തായ്ലൻഡിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇത്തിഹാദ് റെയിൽ ദുബായ് അബുദാബി റൂട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 30-ന് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് യാത്ര. 39 ദിർഹം ടിക്കറ്റ് നിരക്ക്. ആദ്യ ട്രെയിൻ രാവിലെ 6:30 ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടും. ഇത്തിഹാദ് റെയിലിന്റെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അടുത്ത വാർത്ത 7 മണിക്ക്.
1: Was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good evening. Station clock ഇപ്പോൾ സമയം 6:10.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 59%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: തിരികെത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കഴിഞ്ഞൊരു മണിക്കൂർ സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ ഇവിടെ അച്ചാൻസ് ഗോൾഡിന്റെ ഒരു ഇനാഗുറേഷൻ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറേ അധികം ലിസണേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല കുറച്ച് മൊമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ, എന്തായാലും ഈ ഒരു ആ സമയത്താണെങ്കിലും നമ്മുടെ ലിസണേഴ്സുമായിട്ട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ഓരോരുത്തരെ കാണുന്ന സമയത്താണെങ്കിലും ഏറ്റവും വലിയ ചർച്ചാ വിഷയമേ മാറാറുള്ളത് നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുള്ള കോൺടെസ്റ്റുകളും സമ്മാനങ്ങളും ഒക്കെ തന്നെയാണ്. ഇനിയും ചുരുങ്ങിയ ദിവസങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുടെ പകുതി വരെയും നമ്മൾ ഈ ഒരു കോൺടെസ്റ്റ് ഈ ഒരു മാസം മുഴുവൻ സെപ്റ്റംബർ മാസം മുഴുവൻ റൺ ചെയ്യുന്നതായിരിക്കും. സ്വർണ്ണങ്ങൾ സ്വന്തമാക്കാനുള്ള സ്വർണ്ണ സമ്മാനങ്ങൾ സ്വന്തമാക്കാം, നാട്ടിലേക്ക് ടിക്കറ്റ് സ്വന്തമാക്കാം, അങ്ങനെ അനവധി നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം തന്നെയാണ് ഈ ഒരു ആനിവേഴ്സറി വേളയിൽ ഹോം എഫ് എം നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തായാലും വിശദമായിട്ട് പറയാം. എപ്പോഴാണ് ചോദ്യം വരുന്നതെന്നൊക്കെ കാതോർത്ത് കാത്തിരുന്നുള്ളൂ. നമ്മുടെ ഇവിടെ എത്തിഹാദ് റെയിലിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ദുബായ് അബുദാബി ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ദുബായിൽ നിന്നുള്ള ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ ഈ വരുന്ന സെപ്റ്റംബർ മാസം 30 രാവിലെ 6:30 പുറപ്പെടാൻ വേണ്ടി പോകുന്നത്. നിലവിൽ നമുക്കറിയാം എത്തിഹാദ് റെയിൽ ഓടിത്തുടങ്ങിയിട്ട് പാസഞ്ചർ സർവീസ് ആരംഭിച്ചിട്ട് ഫുജൈറയിൽ നിന്നുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫുജൈറ ടു അബുദാബിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ യുഎയുടെ ദേശീയ റെയിൽ ശൃംഖലയായിട്ടുള്ള എത്തിഹാദ് റെയിലിൻ്റെ ദുബായ് അബുദാബി സർവീസാണ് ഈ വരുന്ന സെപ്റ്റംബർ മാസം 30 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. രാവിലെ 6:30 ദുബായിൽ നിന്നും ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ 30 ബുധനാഴ്ച അബുദാബിയിലേക്ക് പുറപ്പെടും. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ്സും കാര്യങ്ങളും ഒക്കെ തന്നെ എത്തിഹാദ് റെയിലിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അലലിയ സ്റ്റേഷൻ എന്നാണ് ദുബായിലെ എത്തിഹാദ് റെയിൽവേ സ്റ്റേഷൻ ഔദ്യോഗികമായിട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന പേര്. ദുബായ് സ്റ്റേഷനൊപ്പം തന്നെ ഷാർജയിലെ ദെയ്ദ് സ്റ്റേഷനും സെപ്റ്റംബർ 30 തന്നെ തുറക്കുന്നുണ്ട്. അപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ, എത്തിഹാദ് റെയിലിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ
0: കേട്ടോ. പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
2: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
2: പുലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
3: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
3: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: തിരികെ എത്താം. ഹോം 92.2 FM ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത്. അറ്റ് ദിസ് മൊമെന്റ് പറയാനുള്ള സംഗതി വേറൊന്നുമല്ല, വാട്ട് യു ഈറ്റ് ഡിഫൈൻസ് യുവർ ഡേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഓരോ ദിവസവും അത്രമാത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളെ കോംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളത്, ആരോഗ്യത്തെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടിയാണ്.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ ഹെൽത്ത് ടിപ്സിൽ നിന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് പ്രധാനമായിട്ടും ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ്. അതായത് നമുക്ക് തോന്നുന്ന ചില ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മസിൽ വീക്കായി തോന്നുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ഭക്ഷണമാണ് മുട്ട, കേട്ടോ. അപ്പോൾ ഹെൽത്ത് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ പറയുന്നൊരു കാര്യമാണ് പലപ്പോഴും മുട്ട നമുക്ക് അത്രമാത്രം നമ്മുടെ മസിൽ വീക്കായി തോന്നുന്ന സമയത്ത്, മസിൽ വീക്കത്തിനുള്ളതല്ല, മസിൽ വീക്കായി തോന്നുന്ന സമയത്ത് മസിൽ സ്ട്രെങ്തിനൊക്കെ ഏറ്റവും നല്ല ഭക്ഷണങ്ങളൊന്നാണ് മുട്ട എന്നുള്ളൊരു കാര്യം. അതോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ബ്ലോട്ടിംഗ് ഉൾപ്പെടെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിലൊന്നാണ് ഓട്സ് ശീലമാക്കി കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത്. എപ്പോഴും ടയേർഡായിട്ട് നിൽക്കുന്ന ഒരു ഘട്ടമാണെങ്കിൽ ഈന്തപ്പഴം നല്ലൊരു സപ്ലിമെൻ്ററി ആണ്. ആൻഡ് എനർജി കുറയുന്നതായിട്ട് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഒരു ബനാന കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, കേട്ടോ. ദഹനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തൈര് ശീലമാക്കേണ്ട ഭക്ഷണങ്ങളിലൊന്ന് തന്നെയാണ്. നമ്മുടെ സ്കിന്നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഭക്ഷണങ്ങളൊന്നാണ് അവക്കാഡോ. അതോടൊപ്പം വൈറ്റമിൻ സി കുറവാണെങ്കിൽ നല്ലതാണ് കിവി. ആൻഡ് നമ്മുടെ ചർമ്മത്തിലെ കുരുക്കളും പാടുകളും ഒക്കെ മായാൻ നല്ലതാണ് കുക്കുംബർ. ഇങ്ങനെ പല വിധങ്ങളായിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ടേക്ക് ചെയ്യുന്ന, നമ്മൾ ഓരോ ദിവസവും കൺസ്യൂം ചെയ്യുന്ന ഭക്ഷണങ്ങൾക്ക് പല തരത്തിലുള്ള ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ, ഡെയിലി ലൈഫിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചെറിയ ചില പൊടിക്കൈകൾ മാത്രമാണ്. പലപ്പോഴും ഇതൊക്കെ ഒരു തരത്തിലുള്ള പ്രിക്വേഷൻസ് ആണ്. ഭാവിയിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കരുതുന്ന ചില പ്രിക്വേഷൻസിൻ്റെ കൂട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത്. എന്നാൽ അതേ സമയത്ത് അതിനോടൊപ്പം തന്നെ, പ്രിക്വേഷൻസിനൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരം കൃത്യമായിട്ട് ഏറ്റവും ശരിയായ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തുക എന്നുള്ളത്. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? അതിനുവേണ്ടി ചെയ്യാനുള്ളതാണ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നടത്തേണ്ടുന്ന ഹെൽത്ത് ചെക്കപ്പുകളും കാര്യങ്ങളും ഒക്കെ, കേട്ടോ. പലപ്പോഴും നമ്മളിത് ചെയ്യാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്, പലപ്പോഴും നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല ഇത്തരം ചെക്കപ്പുകൾ എന്ന് കരുതിയിട്ടായിരിക്കും. എന്തായാലും ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആശങ്ക വേണ്ട. കാരണം നമ്മുടെ ഗർഭത്തിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫോർഡബിൾ ആയിട്ട് പ്രീമിയം പാക്കേജുകൾ നിങ്ങളിലേക്ക്, ഏറ്റവും പ്രീമിയം സൗകര്യത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റെടുത്തിരിക്കുന്ന ആ ഒരു ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ പല വിധങ്ങളായിട്ടുള്ള പാക്കേജുകൾ, ബേസിക് പാക്കേജുകൾ, അഡ്വാൻസ്ഡ് പാക്കേജുകൾ, ലേഡീസിനും ജെൻസിനും ഉള്ള സെപ്പറേറ്റ് പാക്കേജുകൾ എല്ലാം തന്നെ 50% മുകളിൽ ഡിസ്കൗണ്ടിലാണ് MVR പ്രൊവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ, ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇടവേളകളിൽ കമ്പൽസറി ആയിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്തിരിക്കണം. അതോടൊപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുന്നതിനും നമുക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ അധ്വാനിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഏറ്റവും നല്ലൊരു കാര്യങ്ങളിലൊന്ന് തന്നെയാണ് MVR പോയിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് എടുക്കുക എന്നുള്ളത്. പല പാക്കേജുകളുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അനുയോജ്യമായിട്ടുള്ള പാക്കേജ് ഏതാണ് എന്നും നിങ്ങളുടെ ചില ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കൃത്യമായിട്ടുള്ള അതിലേക്ക് ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഏറ്റവും മികച്ച ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് MVR ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ നമ്പർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ആ ഒരു നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമ്പർ ഫ്രീ ആയിട്ട് ഒന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഒന്ന് ബന്ധപ്പെട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഒന്ന് സംസാരിച്ച് ഉറപ്പിച്ച് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്തോളൂ. 50% മുകളിൽ ഡിസ്കൗണ്ടിലാണ് എല്ലാ പാക്കേജുകളും അവർ റണ് ചെയ്യുന്നത്. 050-860-9611 എന്നുള്ളതാണ് MVR നമ്പർ. 050-860-9611 എന്നുള്ളതാണ് MVR നമ്പർ, കേട്ടോ. അപ്പം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ പ്രിക്വേഷൻസിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും മികച്ച ഭക്ഷണശീലം കൊണ്ടുവരുന്നു, എക്സസൈസ് കൊണ്ടുവരുന്നു, ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്, ഒരു മുൻകരുതൽ തന്നെയാണ് നമ്മൾ നടത്തുന്ന ഓരോ ഹെൽത്ത് ചെക്കപ്പുകളും. മടിക്കരുത്, മറക്കരുത്, വിട്ടുപോകരുത്. MVR വന്നോളൂ, കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്തോളൂ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
8: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
9: Joy Alukas, world's favorite jeweler.
8: Supported by akbartravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: Home FM birthday bash. Win 9 grams of 22 carat gold. Brought to you by Joyalukas, world's favorite jeweler.
1: എന്നെയും നിങ്ങളെയും നമ്മളെ എല്ലാവരെയും ഒന്നിച്ച് ചേർക്കുന്ന കുടുംബം, അതാണ് ഹോം 92.2 എഫ് എം. കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ കുടുംബമായിട്ട് ഹോം എഫ് എമ്മിനൊപ്പം നമ്മളെല്ലാവരും ചേർന്ന് ആ ഒരു യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ ഒന്നാം വാർഷികം പൂർത്തിയാവുന്ന വേളയിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു സമ്മാനം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങുമല്ല പോയേക്കുന്നത്. അതായത് പല വിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്ന് ഒരു 9 ഗ്രാമിൻ്റെ 22 ക്യാരറ്റ് ഗോൾഡ് കോയിൻ എന്നുള്ളത് തന്നെയാണ്. അത് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള ഒരു ചെറിയ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓരോ ഷോസിലും പലതരത്തിലുള്ള കോൺടെസ്റ്റുകളുണ്ട്. നിങ്ങൾ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം എവിടെയാണ് ലക്ക് തെളിയുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഷോയിൽ ബാക്ക് ടു ഹോമിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള അവസരം, അതായത് നമ്മളെല്ലാവരും ചേരുന്ന കുടുംബമാണ് ഹോം എന്നുള്ളത് കൊണ്ട് തന്നെ മലയാള സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ചില കുടുംബങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചോദ്യം, ഇന്നത്തെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് സിനിമയിലാണ് നമ്മൾ ഈ ഒരു കുടുംബത്തെ നമ്മൾ ഏറ്റെടുത്തത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ അറിയിക്കേണ്ടത്. ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ പ്രവാസികളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരുന്നു ഈ ഒരു ഫാമിലി. ഒരു യൂഷ്വൽ പ്രവാസ ജേണി നമുക്കറിയാമല്ലോ, ഇവിടെയൊക്കെ വരുന്നു, ഇവിടെ ജോലി ചെയ്യുന്നു, ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടൊരു കുടുംബമൊക്കെ ആവുന്നു. എന്നിട്ട് ആ ഒരു കുടുംബം പിന്നീട് ഇവിടെ സർവൈവ് ചെയ്ത് പോകുന്ന ദിവസങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊന്നും ഇലാബറേറ്റ് അല്ല സിനിമയിൽ. സിനിമയിലെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയിൽ ഒരു കുടുംബം നേരിടുന്ന, ആ കുടുംബനാഥം നേരിടുന്ന ഒരു പ്രശ്നത്തെ അദ്ദേഹത്തിൻ്റെ മകനും ഭാര്യയും, അദ്ദേഹത്തിൻ്റെ മകൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മക്കളും ഫാമിലിയും എല്ലാം ചേർന്നുകൊണ്ട് അതിജീവിക്കുന്ന, ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ പറഞ്ഞ സിനിമയാണ് ഇന്നത്തെ ഈ ഒരു സിനിമ. ഈ ഒരു കുടുംബത്തെ നമ്മൾ കണ്ട ആ ഒരു സിനിമ ഏത് എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം കേട്ടത്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയാണ്, നിവിൻ പോളിയാണ് നായകനെ എത്തിയത്. ഇത്രയൊക്കെ ക്ലൂസ് മതിയല്ലോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഏതാണെന്ന്. 2016 പുറത്തുവന്ന ചിത്രമാണ്. മനസ്സിലായവർ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് 922 ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് അയച്ചത് നമ്പർ 0585829220. പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ.
2: You're listening to Home 92.2 FM. Home is a feeling.

0: നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
1: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
2: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
1: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
0: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
3: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
4: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
1: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.
5: ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
6: മഴയിലും വെയിലിലും കൂടാ

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. വാർത്തകൾ വിശദമായി.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഷെയ്ഖ് അഹമ്മദിന് വിട നൽകി രാജ്യം. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. പിണറായിക്കെതിരായ അന്വേഷണത്തിന് പിന്നിൽ ഇഡി ബി ഡി മോഡി കൂട്ടുകെട്ടെന്ന് സിപിഎം. ലങ്ക എറിഞ്ഞിട്ട് ഇന്ത്യൻ വനിതകൾ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മതപരമായ കാരണങ്ങളാലോ മനസാക്ഷിപരമായ എതിർപ്പിന്റെ പേരിലോ വന്ദേമാതരത്തിന്റെ എല്ലാ ചരണങ്ങളും ആലപിക്കാത്തവർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷയെന്ന് സുപ്രീംകോടതി. കർണാടക സംഗീതജ്ഞൻ ടി എം കൃഷ്ണ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. വന്ദേമാതരം ആലപിക്കാത്തത് ശിക്ഷാർഹമായ കുറ്റമാക്കി മാറ്റാനാകുമോ എന്ന വിഷയം വിശദമായി പരിശോധിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു. കൃഷ്ണയുടെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് രാജ്യം വിട നൽകി. ദുബായ് ജബീൽ ഗ്രാൻഡ് മോസ്കിൽ ഭരണാധികാരികൾ ഒന്നടങ്കം പങ്കെടുത്ത മയ്യത്ത് നമസ്കാരം നടന്നു. ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് ദുബായ്. ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മരണത്തിൽ യുഎഇ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ അനുശോചനം അറിയിച്ചു. യുഎഇയുടെ രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്രപുരോഗതിക്ക് എന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സിഎംആറിൽ എക്സാലോജി കേസിൽ ഇഡിയുടെ ശുപാർശ പ്രകാരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തീരുമാനം. ഏതന്വേഷണം വേണമെന്ന് ഡിജിപിക്ക് തീരുമാനിക്കാമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ പൂർണ്ണ അധികാരം ഡിജിപിക്കായിരിക്കും. ഏത് ഏജൻസി ഉപയോഗിച്ച് അന്വേഷിക്കണമെന്നും ഡിജിപിക്ക് തീരുമാനിക്കാം. ഇഡി കത്തിലെ വിവരങ്ങളാണ് അന്വേഷിക്കാൻ നിർദ്ദേശമുള്ളത്. എക്സാലോജിക് എംഡിയും പിണറായി വിജയന്റെ മകളുമായ വീണ ടിക്കെതിരെയും അന്വേഷണം നടത്തും. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഇഡി ഡിജിപിക്ക് കൊടുക്കുന്ന കത്ത് അവഗണിക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുപ്രീംകോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് മാത്രമേ എഫ്ഐആർ ഇടാൻ പാടുള്ളൂ എന്ന കോടതി ഉത്തരവും നിയമോപദേശത്തിൽ ഉണ്ട്. ഉത്തരവ് ഉടനിറങ്ങും. മറ്റു കാര്യങ്ങൾ ഡിജിപി തീരുമാനിക്കും. കേരളത്തിലെ യുഡിഎഫ് സർക്കാർ സംഘപരിവാറിന്റെ ബി ടീമായാണ് പ്രവർത്തിക്കുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മോദിയും ഇഡിയും വി ഡിയും ഒത്തുചേർന്ന പ്രത്യേക കൂട്ടുകെട്ടാണിത്. അതിന്റെ ഭാഗമായാണ് ഇഡി നിർദ്ദേശപ്രകാരം കേസെടുത്തത്. ഇഡിയെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ. അത് പിന്തുടരുകയാണ് യുഡിഎഫ് സർക്കാർ. ഇഡിക്ക് ലഭിച്ച ഓരോ മൊഴികളും ഒന്നൊഴിയാതെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് കേട്ടുകേൾവി പോലും ഇല്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ശ്രമമാണ് നടക്കുന്നത്. സിഎംആറിൽ നിന്ന് അനധികൃതമായി പണം വാങ്ങിയെന്ന് സംബന്ധിച്ച രണ്ട് മന്ത്രിമാർ യുഡിഎഫ് മന്ത്രിസഭയിലുണ്ട്. എന്തിനാണ് പണം വാങ്ങിയത് എന്ന് വ്യക്തമാക്കണമെന്നും പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു തരത്തിലുമുള്ള തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഏതൊക്കെ നിലയിൽ മുന്നോട്ടു പോയാലും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ കാര്യങ്ങളെ നേരിടുമെന്നും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഇഡിയുടെ കെണിയിൽ വീഴുന്ന അമിത ആവേശം യുഡിഎഫ് സർക്കാരിനില്ലെന്ന് ഷാഫി പറമ്പിൽ എംപി. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. ഏതൊരു സർക്കാരും ചെയ്യുന്ന കാര്യമേ തങ്ങളും ചെയ്തുള്ളൂ. ചാടിപ്പുറപ്പെട്ട് എഫ്ഐആർ ഇട്ടില്ല. നിയമോപദേശം തേടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. തങ്ങൾക്കാരെയും കൊടുക്കണമെന്നില്ലെന്നും ഷാഫി പറമ്പിൽ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിലുൾപ്പെട്ട 28 പ്രതികളിൽ 27 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. തയ്യാറാക്കിയ കുറ്റപത്രം ഉടൻ തന്നെ തുടർ നിയമോപദേശത്തിനായി സമർപ്പിക്കും. അബ്കാരി കേസിൽ ആന്റോ അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ചാനൽ എം ഡി കൂടിയായ ആന്റോയുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിനാണ് കേസ്. മാനന്തവാടി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ആന്റോ. നേരത്തെ അനധികൃതമായി മദ്യം കൈവശം വെച്ച കേസിൽ ആന്റോയുടെ ജാമ്യാപേക്ഷ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആന്റോ ഹൈക്കോടതിയെ സമീപിച്ചത്. മുട്ടിൽ മരമുറിക്കേസിൽ വിചാരണ ഒരുമിച്ച് നടത്തും. വയനാട് മാജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടത്താൻ അനുമതി. സുപ്രീംകോടതിയുടേതാണ് ഉത്തരവ്. റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുട്ടിൽ കേസിൽ നിലവിൽ വയനാട്ടിലും ചോറ്റാനിക്കരയിലുമായിരുന്നു വിചാരണ നടക്കുന്നത്. വിചാരണ ഒരുമിച്ച് നടത്തണമെന്നാവശ്യപ്പെട്ട് റോജി അഗസ്റ്റിൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇതോടെയാണ് റോജി സുപ്രീംകോടതിയെ സമീപിച്ചത്. വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതിനെതിരെ വീണ്ടും കർശന നിലപാടുമായി ഹൈക്കോടതി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആവശ്യമായ പരിശോധനകൾ നടത്താതെയാണ് പല കാര്യങ്ങളും നടക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച് കർശന പരിശോധനയും നിയമ നടപടികളും ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊലക്കേസിൽ രഹസ്യ വിചാരണ വേണമെന്ന പ്രതികളുടെ അപേക്ഷ തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് അപേക്ഷയിൽ വിധി പറഞ്ഞത്. പരസ്യ വിചാരണ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും സാക്ഷിമൊഴികൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കണമെന്ന മുൻ ഡിജിപി ടോമിൻ തച്ചങ്കരിയുടെ ആവശ്യത്തിൽ സർക്കാരിന് മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുമതി. രണ്ട് ദിവസത്തിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോട്ടയം വിജിലൻസ് കോടതിയുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന് തച്ചങ്കരിയുടെ ആവശ്യം. ഹർജി എതിർത്ത് വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുവദിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. രമ്യാ ഹരിദാസ് എംഎൽഎ ഉൾപ്പെട്ട ചിറയിൻ കീഴ് കയ്യാങ്കളി ഒത്തുതീർപ്പാക്കാൻ കോൺഗ്രസ്. പ്രശ്നപരിഹാരത്തിന് നാലംഗ സമിതിയെ രൂപീകരിച്ചു. എം വിൻസെന്റ്, പാലോട് രവി, നെയ്യാറ്റിൻകര സനൽ, കെ എസ് ശബരിനാഥൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. രമ്യാ ഹരിദാസിനും സജിത്തിനുമെതിരെ നടപടി ഉണ്ടാകില്ല. അതേസമയം രണ്ടുപേർക്കും താക്കീതുണ്ട്. ഏകധ്രുവ ലോകക്രമത്തിനെതിരെ ശക്തമായ താക്കീതുമായി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മുന്നറിയിപ്പ്. ഊർജ്ജ രാസവള പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് അദ്ദേഹം. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ സുതാര്യത ബഹുധ്രുവ ലോകക്രമത്തിന് അനിവാര്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ പുരോഗതി അദ്ദേഹം ന്യൂയോർക്കിൽ വിലയിരുത്തി. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുഎസ് അധിക താരിഫ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ നീക്കം. യുഎസ് സൈനിക സമ്മർദ്ദം കുറയ്ക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്താൽ ഹോർമുസ് കടലെടുക്ക ഒരാഴ്ചയ്ക്കുള്ളിൽ തുറക്കാൻ തയ്യാറെന്ന് വ്യക്തമാക്കി ഇറാൻ. മധ്യസ്ഥർ വഴിയാണ് യുഎസിനെ ഇക്കാര്യം ഇറാൻ അറിയിച്ചത്. ശത്രുതയ്ക്ക് ശാശ്വതമായ അന്ത്യം കുറിക്കുകയെന്ന ലക്ഷ്യത്തോടെ പുതിയ ചർച്ചകൾ ആവശ്യമാണെന്നും യുഎൻ ജനറൽ അസംബ്ലി അമേരിക്കയ്ക്ക് മുന്നിലെ സുവർണാവസരമാണെന്നും ഇറാൻ. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ ഇറാനുമായി കൂടിക്കാഴ്ചയ്ക്ക് യുഎസ് തയ്യാറാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അറിയിച്ചു. ഹൂതികളുമായുള്ള പോരാട്ടത്തിനിടയിലും സൌദി അറേബ്യയോടുള്ള സുരക്ഷാ പ്രതിബദ്ധതകൾ യുഎസ് പാലിക്കുമെന്ന് മാർക്കോ റൂബിയോ. ഇത്തിഹാദ് റെയിൽ ദുബായ് അബുദാബി റൂട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 30-നാണ് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് യാത്ര. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ആദ്യ ട്രെയിൻ രാവിലെ 6:30 ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടും. ഇത്തിഹാദ് റെയിലിന്റെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഏഷ്യൻ ഗെയിംസിൽ ആദ്യ സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തകർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വർണമണിഞ്ഞു. ഫൈനലിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. ഓപ്പണർമാരായ സ്മൃതി മന്ദാന, ഷെഫാലി വർമ്മ, റിച്ചാ ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് വമ്പൻ സ്കോർ സമ്മാനിച്ചത്. 217 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 15.4 ഓവറിൽ വെറും 69 റൺസിന് എല്ലാവരും പുറത്തായി. 21 പന്തിൽ നിന്ന് 29 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഷമരി അട്ടപ്പെട്ടുവിന് മാത്രമാണ് ഇന്ത്യൻ ബൌളിംഗിനെതിരെ പൊരുതാനായത്. ഇന്ത്യക്കായി ദീപ്തി ശർമ്മ 4 ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ജപ്പാനെതിരായി T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ നാടകീയ ജയം. മഴമൂലം 5 ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുത്തപ്പോൾ ജപ്പാന് 5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അക്സർ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ ജപ്പാന് ജയിക്കാൻ 8 റൺസ് മാത്രമായിരുന്നു വേണ്ടിയത്. ക്രീസിലുണ്ടായിരുന്ന ബെഞ്ചമിൻ ഡേവിസിനും അലക്സാണ്ടർ ഷിറായിക്കും ബൌണ്ടറികളൊന്നും നേടാനാകാത്തതോടെ ജപ്പാന് 6 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. Keep listening to Home 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Time check.
7: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
7: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 53%.
6: Weather update.
7: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: ഓൾ റൈറ്റ്, തിരികെ എത്താം ഹോം 92.2 എഫ്എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മൾ ദുബായിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ലോകത്തിന് മുന്നിലേക്ക് ദുബായിയുടെ വാതിലുകൾ തുറക്കുന്ന വിന്റർ സീസൺ ഇങ്ങ് എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്തിച്ചേർന്നില്ല, എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എറൗണ്ട് ഒരു ഒക്ടോബറിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് സുഖമുള്ളൊരു കാലാവസ്ഥയിലേക്ക് എല്ലാ ദിവസങ്ങളും മാറുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ദുബായ് മുഴുവൻ ഓപ്പൺ ആവും. കാത്തിരിക്കുന്ന പലവിധ കാര്യങ്ങളിൽ അട്രാക്ഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്നാണ് മിറാക്കിൾ ഗാർഡൻ. മിറാക്കിൾ ഗാർഡൻ ഒക്ടോബർ 8 തുടങ്ങും എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒക്ടോബർ 8 എന്തോ പ്രത്യേകതയുണ്ടല്ലോ. സോറി, അതെനിക്ക് ഭയങ്കര പ്രത്യേകതയാണ്, കാരണം എൻ്റെ ബർത്ത്ഡേയാണ് ഒക്ടോബർ 8. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേ അന്ന് തന്നെ തുറന്നേക്ക് മിറാക്കിൾ ഗാർഡൻ. അപ്പോൾ അതെന്തായാലും ആ ഒരു ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഒക്ടോബർ 8 മിറാക്കിൾ ഗാർഡൻ തുറക്കുകയാണ്. എല്ലാവർക്കും ടിക്കറ്റ് നിരക്കിലൊക്കെ വലിയ ഇളവുകളാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ചും എമിറേറ്റ്സ് അടിയിലുള്ള മുതിർന്നവർക്കാണെങ്കിൽ 70 ദിർഹംസ്, കുട്ടികൾക്കാണെങ്കിൽ 50 ദിർഹംസ്. വിസിറ്റേഴ്സിന് മുതിർന്നവർക്ക് 100 ദിർഹംസ്, കുട്ടികൾക്ക് 80 ദിർഹംസ്. ആൻഡ് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യം. പിന്നെ കോംബോ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള പലവിധത്തിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിറാക്കിൾ ഗാർഡൻ പ്ലസ് ബട്ടർഫ്ലൈ ഗാർഡൻ കാണുന്നതിന് വെറും 140 ദിർഹംസ് ഒക്കെയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ പല വിധത്തിലുള്ള ആക്റ്റീവായിട്ടുള്ള ദിവസങ്ങളാണ് നമുക്ക് ദുബായിൽ ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. എനിവേ, എന്തായാലും നിങ്ങൾക്കുള്ള സമ്മാനങ്ങളും ഹോം എഫ്എമ്മിൽ അവസാനിക്കുന്നില്ല. ഒരുപാട് സമ്മാനങ്ങൾ നിരന്തരമായി നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങൾ. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ആഴ്ച ആക്ച്വലി 2 സിനിമകളുടെ സ്ക്രീനിംഗ് ആണുള്ളത് കേട്ടോ. അതിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് നമ്മുടെ സ്വന്തം മലയാളത്തിൽ നിന്നും വരുന്ന അടുത്ത ഒരു ടൈം ലൂപ്പ് ചിത്രമാണ് ധൂമകേതു. ടൈം ലൂപ്പ് സിനിമകൾ അറിയാലോ അല്ലേ? നമ്മളെല്ലാവരും ഇംഗ്ലീഷ് സിനിമകൾ അല്ലെങ്കിൽ ഹോളിവുഡിൽ, ഈവൻ ദോ തമിഴിൽ പോലും മാനാടെന്ന് പറഞ്ഞ പടത്തിൽ വരെ നമ്മൾ ഈ ടൈം ലൂപ്പ് കോൺസെപ്റ്റ് കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളത്തിൽ അത്തരത്തിലുള്ള സയൻസ് ഫിക്ഷൻസ് അധികം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ അതാ അതിനൊരു മാറ്റം സംഭവിക്കുകയാണ്. മലയാളികളുടെ സ്വന്തം സജിൻ ഗോപു നായകനായിട്ട് വരുന്നു, നിഖില വിമൽ നായികയായിട്ട് വരുന്നു. അതായത് ഒരു കല്യാണം മുതൽ ഫസ്റ്റ് നൈറ്റ് വരെ പോകുന്നു, ആൻഡ് അവിടെ നിന്ന് വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ ഇതാണ് പടത്തിൻ്റെ എനിക്ക് മനസ്സിലായ ട്രെയിലറിൽ നിന്ന് മനസ്സിലായ ഒരു സംഗതി. ബാക്കിയൊക്കെ എന്തായാലും തിയേറ്ററിൽ കണ്ട് തന്നെ തീരുമാനിക്കാം. രസകരമായിട്ടുള്ളൊരു പടമായിരിക്കും അത്, 100% ഷോർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചോദ്യം വേറൊന്നുമല്ല, നമുക്ക് സജിൻ ഗോപു എന്ന നടൻ്റെ പേര് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അംബാൻ എന്ന പേരാണല്ലേ. അംബാൻ ഏത് സിനിമയിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയത്? അംബാൻ എന്ന കഥാപാത്രത്തെ നമ്മൾ ഏറ്റെടുത്ത ആ ചിത്രം ഏത് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്, വെരി ഈസി ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT space the right answer space നിങ്ങളുടെ പേര് to the number 0585829220 0585829220 ലേക്ക് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ. സ്വന്തമാക്കാം ധൂമകേതു കാണാൻ വേണ്ടിയിട്ടുള്ള കപ്ലിൻ.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
3: brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: You are listening to Home 92.2 FM. Home is a feeling.
2: പുതുമയുടെ നേരത്ത്
3: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
3: കഴിഞ്ഞ 365 ദിവസങ്ങൾ
2: പുതുമഴയിലോരത്ത്
3: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
3: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: ജോയ ലൂക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
8: ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
5: സപ്പോർട്ടഡ് ബൈ അക്ബർ ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm. Healthy by Nature Pasta. Available in all leading hypermarkets, supermarkets, retail outlets and greenfarmuae.com.
2: September 26th, enda paripadi?
3: September 26th, nalle paripadi?
4: Please make some noise for
3: സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അകം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ.
2: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
3: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
2: യുഎഇയിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26-ന് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
3: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 എഫ്എം ആൻഡ് 89.4 തമിഴ് എഫ്എം.
5: കേൾക്കുന്നത് ഹോം 92.2 എഫ്എം. ഹോം ഇസ് എ ഫീലിംഗ്.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 എഫ്എം. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഓൾ റൈറ്റ്, ഹോമഫോമിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങൾ അവസാനിക്കുന്നില്ല. ഇത്തവണ തരാൻ വേണ്ടി പോകുന്നത് നാട്ടിലേക്ക് പോയിട്ട് വരാനുള്ള ഒരു റിട്ടേൺ ടിക്കറ്റ് ആണ് ഫ്രം അക്ബർ ട്രാവൽസ്. യെസ്, നമുക്ക് നാട് അത്രത്തോളം മിസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണല്ലോ. പ്രത്യേകിച്ചും ഇന്നലെയൊക്കെ ആയിട്ട് പലയിടങ്ങളിൽ, കേരളത്തിന്റെ പല ജില്ലകളിലും മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല ചൂടായിരുന്നു. അപ്പോൾ ആ ചൂടൊക്കെ മാറി മഴ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട് ശീലിച്ച പല വിധങ്ങളായിട്ടുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ചും പവർ കട്ടൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിനൊക്കെ അതിനെ തൊട്ടൊന്നും നമ്മൾ കടക്കുന്നില്ല. പക്ഷേ അതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, ഒരു രസമല്ലേ? ഇവിടെ ഒരിക്കലും നമുക്ക് കിട്ടാത്ത സംഗതികളല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആൻഡ് മാത്രമല്ല, ഇതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങൾ, അവരെ എല്ലാവരെയും ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽപ്പരം സന്തോഷമുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഏറ്റവും അധികം ഊർജ്ജം പകരുന്ന എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നാട്ടിലേക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള റിട്ടേൺ ടിക്കറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അതായത്, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുമായി, കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലൂസ് ഞാൻ പറയും. ഞാൻ പറയുന്ന ക്ലൂസിൽ നിന്നും കൃത്യമായിട്ട് ആ സ്ഥലം ഏതെന്ന് കണ്ടെത്തി എന്നെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. കൃത്യമായി ഉത്തരമയക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് അക്ബർ ട്രാവൽസ് നൽകുന്ന ആ ഒരു റിട്ടേൺ ടിക്കറ്റ് കൈകളിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്ഥലം ഏത് എന്നുള്ള ക്ലൂസിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ സ്ഥലം ആക്ച്വലി പാലക്കാട് ജില്ലയുടെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ഒരുപക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് കേരളത്തിലേക്ക് വരുന്ന സമയത്ത്, പാലക്കാട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വെൽക്കം ടു കേരള എന്ന ബോർഡ് കാണുന്നത് ഈ ഒരു സ്ഥലത്തായിരിക്കും. കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള ചെക്ക് പോസ്റ്റ് ഉള്ളത് ഈ സ്ഥലത്താണ്. പൊരുത്തനെ മനസ്സിലായി കാണും. പാലക്കാട് ജില്ലയിൽ നിന്നും പാലക്കാട് ജില്ലയിലെ ചെക്ക് പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. കാരണം ഈ ഒരു പ്രദേശത്തെ ചെക്ക് പോസ്റ്റ് നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കണ്ട ഒരു സിനിമയിലൂടെ, ആ സിനിമയിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേരിലൂടെ, ആ കഥാപാത്രം ആക്ച്വലി ഒരു സ്പിരിറ്റ് അടുത്തൊക്കെ നടത്തുന്ന ആളാണ് ഈ ചെക്ക് പോസ്റ്റിലൂടെ, അതിലൂടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പോലും അത്രമാത്രം സുപരിചിതമായിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റും ഒരു സ്ഥലവുമാണ് ഈ ഒരു സ്ഥലം. പാലക്കാട്ടേക്കും കോയമ്പത്തൂരേക്കും ഏതാണ്ട് ഒരേ ദൂരമുള്ള ഈ ഒരു സ്ഥലം ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും അധികം ലോട്ടറി കടകൾ കാണാൻ പറ്റുന്ന സ്ഥലവും ഈ ഒരു സ്ഥലമൊക്കെ ആയിരിക്കും കേട്ടോ. ഉത്തരം മനസ്സിലായി കാണുമല്ലോ. അത് തന്നെയാണ് സ്ഥലം. അതായത്, ആ ചെക്ക് പോസ്റ്റ് ഇരിക്കുന്ന എക്സാക്ട് സ്ഥലം തന്നെയാണ്, ആ ചെക്ക് പോസ്റ്റിന്റെ പേര് തന്നെയാണ് ഉത്തരം. അപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. ഉത്തരങ്ങൾ അയക്കേണ്ടതിന് ഒരു ഫോർമാറ്റ് കൂടിയുണ്ട്. കൃത്യ ഫോർമാറ്റിൽ അയച്ചെങ്കിൽ മാത്രമേ പരിഗണിക്കുള്ളൂ. ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്, ഹോം കേരള സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു നമ്പർ 0558529220 പെട്ടെന്ന് അയക്കുക.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
3: 922 മദ്രാസ് മെയിൽ, ദ ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the hour. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിനിരക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
8: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
2: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
9: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
10: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവം നന്ദി. ഹോം 92.2 FM.
11: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
12: Joy Alukas, world's favorite jeweler.
11: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
13: Emirates Malayali Nurses Family Botim Orimichonam Season 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
13: സെപ്റ്റംബർ 26 മുഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
13: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്,
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
13: An event by WR Events in association with EMNF UAE. Energized by Home 92.2 FM.

0: എന്തായാലും ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ദൃശ്യങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും മലയാളികളുടെ പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്ക, അദ്ദേഹത്തിന്റെ ആ ഒരു നാഷണൽ അവാർഡിന്റെ ശോഭയിൽ നിൽക്കുന്ന ചിത്രം തന്നെയായിരിക്കും. ഒരുപക്ഷെ ഡൽഹിക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ നാഷണൽ അവാർഡ് വിതരണ ചടങ്ങായിരിക്കും ഇന്ന് ഗുജറാത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് മമ്മൂട്ടി പറഞ്ഞ വാക്കുകൾ പോലും വലിയ രീതിയിൽ ഫാൻസിന്റെ ഇടയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, ഇനിയും ഇതുപോലെ ഈ ഒരു പുരസ്കാരം, ഇനിയും ഒരുപാട് തവണ ഈ ഒരു അംഗീകാരം എന്നെ തേടി വരുമെന്നാണ് പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറയുന്നത്. തൻ്റെ ഈ ഒരു പ്രായത്തിലും തൻ്റെ കരിയറിൻ്റെ ഏതാണ്ട് 50 വർഷങ്ങൾ അടുക്കുന്ന സമയത്തും അത്രമാത്രം ഈ ഒരു ജോലിയെ ആഘോഷമാക്കി മാറ്റുന്ന, അത്രമാത്രം ആഘോഷിക്കാനുള്ള വക തൻ്റെ ആരാധകർക്ക് സമ്മാനിക്കുന്ന മമ്മൂക്കയെ പോലെ ഒരു താരം, ഓഫ് കോഴ്സ് താരം എന്ന് തന്നെ പറയണം. അദ്ദേഹത്തെ ശരിക്കും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ഇപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അവരെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു വീഡിയോയിൽ പറയുന്നൊരു കാര്യമുണ്ട്, ലെജൻഡ് എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യൻ സിനിമ ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു പുരസ്കാരം 4 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് കേട്ടോ. ഇനി എന്തായാലും ആ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ വീക്കെൻഡ് ഒന്നല്ല 2 സിനിമകളുണ്ട്. ഒരു ഗംഭീര പോലീസ് വേഷവുമായിട്ട്, ഒരു ഗംഭീര പോലീസ് കഥ, ഒരു കുറ്റാന്വേഷണ കഥ പറയുന്ന ഒരു ചിത്രം കൂടി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അതും സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ പോലീസ് സ്റ്റോറി. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസ് കഥകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ സൈജു കുറുപ്പ് വളരെ സെലക്റ്റീവ് ആണ് ആഫ്റ്റർ അന്താക്ഷരി എന്ന മൂവിക്ക് ശേഷം. അന്താക്ഷരി ഭയങ്കര രസമുള്ള ഒരു സിനിമയാണല്ലോ, അപ്പോൾ അതിനുശേഷം അദ്ദേഹം വളരെ സെലക്റ്റീവ് ആയിട്ട് പോലീസ് സിനിമകൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിലേക്ക് ഈ ഒരു സിനിമയുടെ കഥ എത്തിച്ചേരുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയ്ക്കുള്ള പ്രതീക്ഷയും നമുക്ക് വളരെ വളരെ വലുതാണ്. അപ്പോൾ ആരം കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ 26 ശനിയാഴ്ച തന്നെ നമ്മൾ സിനിമ കാണുന്നതായിരിക്കും. ടിക്കറ്റ് വേണോ? ടിക്കറ്റ് വേണമെങ്കിൽ ഇന്ന് തൽക്കാലം കോൺടസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾ ഒറ്റ മെസ്സേജ് അയച്ചാൽ മതി. ഹോം തിയേറ്ററിന്റെ HT യുവർ നെയിം, HT നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 മെസ്സേജുകൾ അയച്ചോളൂ. തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ കൈകളിലേക്ക് വരുന്നതായിരിക്കും കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി ആരം.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജിൻ ഗോപു, ഒപ്പം നായികയായി നിഖില വിമലം.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്.
4: പുലിമയുടെ ചാരത്ത്
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ?
6: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
5: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ. നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
7: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
7: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
5: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: You are listening to Home 92.2 FM. Home is a feeling.
5: നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: You are listening to Home 92.2.

0: 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: ഷെയ്ഖ് അഹമ്മദിന് വിട നൽകി രാജ്യം. പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. പിണറായിക്കെതിരായ അന്വേഷണത്തിന് പിന്നിൽ ഇഡിബിഡി മോഡി കൂട്ടുകെട്ടെന്ന് സിപിഎം. ലങ്ക എറിഞ്ഞിട്ട് ഇന്ത്യൻ വനിതകൾ, ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് സ്വർണം. നമസ്കാരം, ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. മതപരമായ കാരണങ്ങളാലോ മനസാക്ഷിപരമായ എതിർപ്പിന്റെ പേരിലോ വന്ദേമാതരത്തിന്റെ എല്ലാ ചരണങ്ങളും ആലപിക്കാത്തവർക്കെതിരെ ക്രിമിനൽ നടപടി ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷയെന്ന് സുപ്രീംകോടതി. കർണാടക സംഗീതജ്ഞൻ ടി എം കൃഷ്ണ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയായിരുന്നു സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം. വന്ദേമാതരം ആലപിക്കാത്തത് ശിക്ഷാർഹമായ കുറ്റമാക്കി മാറ്റാനാകുമോ എന്ന വിഷയം വിശദമായി പരിശോധിക്കാൻ സുപ്രീംകോടതി തീരുമാനിച്ചു. കൃഷ്ണയുടെ ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. യുഐ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സഹോദരൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് രാജ്യം വിട നൽകി. ദുബായ് ജബീൽ ഗ്രാൻഡ് മോസ്കിൽ ഭരണാധികാരികൾ ഒന്നടങ്കം പങ്കെടുത്ത മയ്യത്ത് നമസ്കാരം നടന്നു. ഷെയ്ഖ് അഹമ്മദിന്റെ വിയോഗത്തിൽ 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് ദുബായ്. ഷെയ്ഖ് അഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മരണത്തിൽ യുഐ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ അനുശോചനം അറിയിച്ചു. യുഐയുടെ രൂപീകരണ കാലം മുതൽ രാജ്യത്തിന്റെ വികസനത്തിൽ ഷെയ്ഖ് അഹമ്മദ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകൾ രാഷ്ട്രപുരോഗതിക്ക് എന്നും പ്രചോദനമാണെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. സിഎംആറിൽ എക്സാലോജി കേസിൽ ഇഡിയുടെ ശുപാർശ പ്രകാരം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻമന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ഇക്കാര്യത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് തീരുമാനം. ഏതന്വേഷണം വേണമെന്ന് ഡിജിപിക്ക് തീരുമാനിക്കാമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. അന്വേഷണം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാൻ പൂർണ്ണ അധികാരം ഡിജിപിക്കായിരിക്കും. ഏത് ഏജൻസി ഉപയോഗിച്ച് അന്വേഷിക്കണമെന്നും ഡിജിപിക്ക് തീരുമാനിക്കാം. ഇഡി കത്തിലെ വിവരങ്ങളാണ് അന്വേഷിക്കാൻ നിർദ്ദേശമുള്ളത്. എക്സാലോജിക് എംഡിയും പിണറായി വിജയന്റെ മകളുമായ വീണ ടിക്കെതിരെയും അന്വേഷണം നടത്തും. കേസിൽ അഴിമതി നിരോധന നിയമപ്രകാരം ഇഡി ഡിജിപിക്ക് കൊടുക്കുന്ന കത്ത് അവഗണിക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുപ്രീംകോടതി ഉത്തരവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണം. പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് മാത്രമേ FIR ഇടാൻ പാടുള്ളൂ എന്ന കോടതി ഉത്തരവും നിയമോപദേശത്തിൽ ഉണ്ട്. ഉത്തരവ് ഉടനിറങ്ങും. മറ്റു കാര്യങ്ങൾ ഡിജിപി തീരുമാനിക്കും. കേരളത്തിലെ UDF സർക്കാർ സംഘപരിവാറിന്റെ ബി ടീമായാണ് പ്രവർത്തിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മോദിയും ഇഡിയും VDയും ഒത്തുചേർന്ന പ്രത്യേക കൂട്ടുകെട്ടാണിത്. അതിന്റെ ഭാഗമായാണ് ഇഡി നിർദ്ദേശപ്രകാരം കേസെടുത്തത്. ഇഡിയെ ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ നിലപാട് സ്വീകരിച്ചു വരികയാണ് കേന്ദ്ര സർക്കാർ. അത് പിന്തുടരുകയാണ് UDF സർക്കാർ. ഇഡിക്ക് ലഭിച്ച ഓരോ മൊഴികളും ഒന്നൊഴിയാതെ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് കേട്ടുകേൾവി പോലും ഇല്ല. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള ശ്രമമാണ് നടക്കുന്നത്. CMRൽ നിന്ന് അനധികൃതമായി പണം വാങ്ങിയെന്ന് സംബന്ധിച്ച രണ്ട് മന്ത്രിമാർ UDF മന്ത്രിസഭയിലുണ്ട്. എന്തിനാണ് പണം വാങ്ങിയത് എന്ന് വ്യക്തമാക്കണമെന്നും പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഒരു തരത്തിലുമുള്ള തെറ്റ് ചെയ്തിട്ടില്ലെന്നും ഏതൊക്കെ നിലയിൽ മുന്നോട്ടു പോയാലും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ കാര്യങ്ങളെ നേരിടുമെന്നും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ഇഡിയുടെ കെണിയിൽ വീഴുന്ന അമിത ആവേശം UDF സർക്കാരിനില്ലെന്ന് ഷാഫി പറമ്പിൽ MP. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം. ഏതൊരു സർക്കാരും ചെയ്യുന്ന കാര്യമേ തങ്ങളും ചെയ്തുള്ളൂ. ചാടിപ്പുറപ്പെട്ട് FIR ഇട്ടില്ല. നിയമോപദേശം തേടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. തങ്ങൾക്കാരെയും കൊടുക്കണമെന്നില്ലെന്നും ഷാഫി പറമ്പിൽ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച കേസിൽ കുറ്റപത്രം തയ്യാറായി. കേസിലുൾപ്പെട്ട 28 പ്രതികളിൽ 27 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം. തയ്യാറാക്കിയ കുറ്റപത്രം ഉടൻ തന്നെ തുടർ നിയമോപദേശത്തിനായി സമർപ്പിക്കും. അബ്കാരി കേസിൽ ആന്റോ അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ചാനൽ MD കൂടിയായ ആന്റോയുടെ ജാമ്യാപേക്ഷ അംഗീകരിച്ചത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വീട്ടിൽ അളവിൽ കൂടുതൽ മദ്യം സൂക്ഷിച്ചതിനാണ് കേസ്. മാനന്തവാടി ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു ആന്റോ. നേരത്തെ അനധികൃതമായി മദ്യം കൈവശം വെച്ച കേസിൽ ആന്റോയുടെ ജാമ്യാപേക്ഷ ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആന്റോ ഹൈക്കോടതിയെ സമീപിച്ചത്. മുട്ടിൽ മരമുറിക്കേസിൽ വിചാരണ ഒരുമിച്ച് നടത്തും. വയനാട് മാജിസ്ട്രേറ്റ് കോടതിയിൽ വിചാരണ നടത്താൻ അനുമതി. സുപ്രീംകോടതിയുടേതാണ് ഉത്തരവ്. റോജി അഗസ്റ്റിൻ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഉത്തരവ്. മുട്ടിൽ കേസിൽ നിലവിൽ വയനാട്ടിലും ചോറ്റാനിക്കരയിലുമായിരുന്നു വിചാരണ നടക്കുന്നത്. വിചാരണ ഒരുമിച്ച് നടത്തണമെന്നാവശ്യപ്പെട്ട് റോജി അഗസ്റ്റിൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. ഇതോടെയാണ് റോജി സുപ്രീംകോടതിയെ സമീപിച്ചത്. വാഹനങ്ങളിൽ അനധികൃതമായി രൂപമാറ്റം വരുത്തുന്നതിനെതിരെ വീണ്ടും കർശന നിലപാടുമായി ഹൈക്കോടതി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. ആവശ്യമായ പരിശോധനകൾ നടത്താതെയാണ് പല കാര്യങ്ങളും നടക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. വാഹനങ്ങളുടെ രൂപമാറ്റം സംബന്ധിച്ച് കർശന പരിശോധനയും നിയമ നടപടികളും ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കി. എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യു കൊലക്കേസിൽ രഹസ്യ വിചാരണ വേണമെന്ന പ്രതികളുടെ അപേക്ഷ തള്ളി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ ബാലകൃഷ്ണനാണ് അപേക്ഷയിൽ വിധി പറഞ്ഞത്. പരസ്യ വിചാരണ ഭാവി ജീവിതത്തെ ബാധിക്കുമെന്നും സാക്ഷിമൊഴികൾ സ്വാധീനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ ശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കണമെന്ന മുൻ ഡിജിപി ടോമിൻ തച്ചങ്കരിയുടെ ആവശ്യത്തിൽ സർക്കാരിന് മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുമതി. രണ്ട് ദിവസത്തിൽ മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കോട്ടയം വിജിലൻസ് കോടതിയുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന് തച്ചങ്കരിയുടെ ആവശ്യം. ഹർജി എതിർത്ത് വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകാൻ അനുവദിക്കണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. രമ്യാ ഹരിദാസ് എംഎൽഎ ഉൾപ്പെട്ട ചിറയിൻ കീഴ് കയ്യാങ്കളി ഒത്തുതീർപ്പാക്കാൻ കോൺഗ്രസ്. പ്രശ്നപരിഹാരത്തിന് നാലംഗ സമിതിയെ രൂപീകരിച്ചു. എം വിൻസെന്റ്, പാലോട് രവി, നെയ്യാറ്റിൻകര സനൽ, കെ എസ് ശബരിനാഥൻ എന്നിവരാണ് സമിതി അംഗങ്ങൾ. രമ്യാ ഹരിദാസിനും സജിത്തിനുമെതിരെ നടപടി ഉണ്ടാകില്ല. അതേസമയം രണ്ടുപേർക്കും താക്കീതുണ്ട്. ഏകധ്രുവ ലോകക്രമത്തിനെതിരെ ശക്തമായ താക്കീതുമായി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മുന്നറിയിപ്പ്. ഊർജ്ജ രാസവള പ്രതിസന്ധി കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്ന് അദ്ദേഹം. തീരുമാനങ്ങൾ എടുക്കുന്നതിലെ സുതാര്യത ബഹുധ്രുവ ലോകക്രമത്തിന് അനിവാര്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിന്റെ പുരോഗതി അദ്ദേഹം ന്യൂയോർക്കിൽ വിലയിരുത്തി. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. യുഎസ് അധിക താരിഫ് ഏർപ്പെടുത്താൻ ആലോചിക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ നീക്കം. യുഎസ് സൈനിക സമ്മർദ്ദം കുറയ്ക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്താൽ ഹോർമുസ് കടലെടുക്ക ഒരാഴ്ചയ്ക്കുള്ളിൽ തുറക്കാൻ തയ്യാറെന്ന് വ്യക്തമാക്കി ഇറാൻ. മധ്യസ്ഥർ വഴിയാണ് യുഎസിനെ ഇക്കാര്യം ഇറാൻ അറിയിച്ചത്. ശത്രുതയ്ക്ക് ശാശ്വതമായ അന്ത്യം കുറിക്കുകയെന്ന ലക്ഷ്യത്തോടെ പുതിയ ചർച്ചകൾ ആവശ്യമാണെന്നും യുഎൻ ജനറൽ അസംബ്ലി അമേരിക്കയ്ക്ക് മുന്നിലെ സുവർണാവസരമാണെന്നും ഇറാൻ. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ ഇറാനുമായി കൂടിക്കാഴ്ചയ്ക്ക് യുഎസ് തയ്യാറാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അറിയിച്ചു. ഹൂതികളുമായുള്ള പോരാട്ടത്തിനിടയിലും സൌദി അറേബ്യയോടുള്ള സുരക്ഷാ പ്രതിബദ്ധതകൾ യുഎസ് പാലിക്കുമെന്ന് മാർക്കോ റൂബിയോ. ഇത്തിഹാദ് റെയിൽ ദുബായ് അബുദാബി റൂട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 30-നാണ് ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് യാത്ര. 39 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ആദ്യ ട്രെയിൻ രാവിലെ 6:30 ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക് പുറപ്പെടും. ഇത്തിഹാദ് റെയിലിന്റെ വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഏഷ്യൻ ഗെയിംസിൽ ആദ്യ സ്വർണം സ്വന്തമാക്കി ഇന്ത്യ. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ തകർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സ്വർണമണിഞ്ഞു. ഫൈനലിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 216 റൺസ് എടുത്തു. ഓപ്പണർമാരായ സ്മൃതി മന്ദാന, ഷെഫാലി വർമ്മ, റിച്ചാ ഘോഷ് എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് ഇന്ത്യയ്ക്ക് വമ്പൻ സ്കോർ സമ്മാനിച്ചത്. 217 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ലങ്ക 15.4 ഓവറിൽ വെറും 69 റൺസിന് എല്ലാവരും പുറത്തായി. 21 പന്തിൽ നിന്ന് 29 റൺസ് എടുത്ത ക്യാപ്റ്റൻ ഷമരി അട്ടപ്പെട്ടുവിന് മാത്രമാണ് ഇന്ത്യൻ ബൌളിംഗിനെതിരെ പൊരുതാനായത്. ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ 4 ഓവറിൽ 6 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. ജപ്പാനെതിരായി T20 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 2 റൺസിന്റെ നാടകീയ ജയം. മഴമൂലം 5 ഓവർ വീതമാക്കി വെട്ടിക്കുറച്ച മത്സരത്തിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 32 റൺസ് എടുത്തപ്പോൾ ജപ്പാന് 5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 30 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. അക്സർ പട്ടേൽ എറിഞ്ഞ അവസാന ഓവറിൽ ജപ്പാന് ജയിക്കാൻ 8 റൺസ് മാത്രമായിരുന്നു വേണ്ടിയത്. ക്രീസിലുണ്ടായിരുന്ന ബെഞ്ചമിൻ ഡേവിസിനും അലക്സാണ്ടർ ഷിറായിക്കും ബൌണ്ടറികളൊന്നും നേടാനാകാത്തതോടെ ജപ്പാന് 6 റൺസ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
4: Home FM News was brought to you by Danya Group of Companies since 1982.
5: Time check.
4: Brought to you by Ozone Cargo.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
5: Time check.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 33 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 61%.
5: വെദർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൌദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ്.me.

0: തിരികെ എത്താം ഹോം 92.2 എഫ് എമ്മിൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മൾ ദുബായിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും ആദ്യം കൊണ്ടുപോയി കാണിക്കുന്ന അട്രാക്ഷൻസിൽ ഒന്ന് തന്നെയാണ് ദുബായ് ഫൗണ്ടേഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ട്. ദുബായുടെ ഫൗണ്ടേഷൻ ഷോസ് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യം അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഷോസ് നിർത്തിയതിന്റെ കാരണങ്ങളും കാര്യങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ അതോടൊപ്പം തന്നെ പുനരാരംഭിക്കുന്ന തീയതികൾ, റീസ്റ്റാർട്ട് ചെയ്യുന്ന എന്നായിരിക്കും എന്നുള്ള കാര്യവും പറഞ്ഞിട്ടില്ല. 2025 ഒക്ടോബർ 1 ഏതാണ്ട് 5 മാസത്തെ വലിയ നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ശേഷം, കുറെ അപ്ഗ്രേഡുകൾക്കൊക്കെ ശേഷം ഫൗണ്ടേഷൻ തുറന്നിട്ടുണ്ടായിരുന്നത്. താൽക്കാലികമായിട്ട് അതൊന്ന് അടച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആൻഡ് അറിയിച്ചിട്ടുണ്ട്. സോ അതൊന്ന് മനസ്സിൽ ഓർത്ത് വെച്ചോളൂ കേട്ടോ. കാരണം ഇപ്പോൾ വിൻ്റർ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുവരുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. ഇനി അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഞങ്ങൾ എന്തായാലും അറിയിച്ചിരിക്കാം. ആൻഡ് യെസ്, അറ്റ് ദിസ് മൊമെൻറ്റ് നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസ് അവസാനിക്കുന്നില്ല, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മാനങ്ങളും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയിലേക്ക് തന്നെയാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഇത്തവണത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള വലിയ സമ്മാനങ്ങളിലൊന്നു തന്നെയാണ് ലൈസൻസ് എടുത്തിട്ട് വർഷങ്ങളായിട്ടും ഇതുവരെയും ഒരു വാഹനം ദുബായുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു നിരത്തുകളിലൂടെ ഓടിക്കാൻ പറ്റിയിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അവസരം. അതായത് ദുബായിൽ കഴിഞ്ഞ 10-32 വർഷത്തിലേറെയായി 1200 വാഹനങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അൽമറയ റെൻ്റേ കാറിൻ്റെ 1 മാസത്തേക്കുള്ള റെൻ്റേ കാർ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ വേണ്ടി പോവാണ്. അതാണ് ബമ്പർ ലക്കി സമ്മാനം. അതോടൊപ്പം തന്നെ നമ്മുടെ ഷോ കേട്ടുകൊണ്ടിരിക്കുന്ന 4 പേർക്ക് ഓരോ ആഴ്ച വീതം ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് ഒരു റെൻ്റേ കാർ സബ്സ്ക്രിപ്ഷൻ കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ പല സമ്മാനങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ ഒരു ക്യാമ്പയിനിലേക്കാണ്, കോൺടെസ്റ്റിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതിനുവേണ്ടി വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിസ്സാര ചോദ്യമാണ്, പെട്ടെന്ന് ഉത്തരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൈകളിലേക്ക് ഈ സമ്മാനങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇന്നത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കാർ നിർമ്മാതാക്കളായിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കുന്ന കമ്പനിയായിട്ട് കണക്കാക്കുന്ന റോൾസ് റോയ്സിന്റെ ആസ്ഥാനം ഏത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് റോൾസ് റോയ്സിന്റെ ആസ്ഥാനം ഏത് രാജ്യത്താണ് എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻസ് വേണമെങ്കിൽ ഞാൻ തരാം. ജർമ്മനി, ഇംഗ്ലണ്ട്, ഇറ്റലി. ഓപ്ഷൻ എ ജർമ്മനി, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി ഇറ്റലി. ഇതിൽ ഏത് രാജ്യത്താണ് റോൾസ് റോയ്സിന്റെ ആസ്ഥാനം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരങ്ങൾ അറിയാവുന്നവർ, ഉത്തരങ്ങൾ ഗൂഗിളിൽ നോക്കിയിട്ടാണെങ്കിലും കണ്ടുപിടിക്കുന്നവർ, ഉത്തരങ്ങൾ കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ ഒന്ന് അറിയിക്കുക. അയക്കേണ്ട ഫോർമാറ്റ്: ഹോം ഡ്രൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585 82.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: You are listening to Home 92.2 FM. Home is a feeling.
3: പുതുമയുടെ നേരത്ത്
4: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
5: പഴമയുടെ തീരത്ത്
4: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
4: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
6: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ്എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ്എം നിങ്ങൾക്ക് നൽകിയത്?
4: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
7: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
1: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
8: Joy Alukas, world's favorite jeweler.
1: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: every Monday to Friday, evening 5 to 9pm. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home. സെപ്റ്റംബർ 26 എന്താ പരിപാടി?
2: സെപ്റ്റംബർ 26 അല്ലേ പരിപാടി? സംഗീതത്തിന്റെ മാസ്മരിക ലോകം തീർത്തുകൊണ്ട് മനസ്സുകളിൽ തരംഗം സൃഷ്ടിക്കാൻ അഗം ബാൻഡ് ദുബായിലേക്ക് എത്തല്ലേ?
1: മലയാളികളുടെ പ്രിയ ഗായകൻ ഹരീഷ് ശിവരാമകൃഷ്ണൻ നയിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു കർണാട്ടിക് പ്രോഗ്രസീവ് മെറ്റൽ ആക്ട്.
2: ഹരീഷ് ശിവരാമകൃഷ്ണന്റെ മാസ്മരിക ശബ്ദത്തിൽ കർണാടക സംഗീതവും മോഡേൺ ഫ്യൂഷനും കോർത്തിണക്കിയ ആവേശകരമായ ഒരു ലൈവ് മ്യൂസിക് എക്സ്പീരിയൻസ്.
1: യിലെ സംഗീത പ്രേമികൾ കാത്തിരുന്ന ആ രാത്രി ഈ വരുന്ന സെപ്റ്റംബർ 26 ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച് അരങ്ങേറുന്നു.
2: ടിക്കറ്റ്സ് ആർ അവൈലബിൾ അറ്റ് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് എ. പ്രൗഡ് റേഡിയോ പാർട്ണേഴ്സ് ഹോം 92.2 FM ആൻഡ് 89.4 തമിഴ് FM.
3: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നമ്മുടെ മുതിർന്നവരായിട്ടുള്ള ആളുകൾ ഇടയ്ക്കെങ്കിലും അല്ല പലപ്പോഴും നമ്മളെ കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് ഒക്കെ, നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ നമ്മളെ കുറിച്ച് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള, നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കുറിച്ചിട്ടോ ചിലപ്പോൾ ഓഫീസ് സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടോ ഒക്കെ സ്ഥിരം പറയാറുള്ള, യൂസ് ചെയ്യാറുള്ള ഫ്രേസുകളിലൊന്നാണ് ക്ഷമയുടെ നെല്ലിപ്പലക ഞാൻ കണ്ടെന്നുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നൊരു സംഗതിയാണ് ഈ നെല്ലിപ്പലക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വേറെ എവിടെയും ഉപയോഗിച്ച് ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. നമ്മുടെ കണ്ടംപററി ലാംഗ്വേജിൽ ഈ നെല്ലിപ്പലക എന്ന പേരിൽ ഒരു സംഗതി നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ എന്താണ് ഈ നെല്ലിപ്പലക, ക്ഷമയുടെ നെല്ലിപ്പലക എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൗതുകം എല്ലായ്പ്പോഴും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ആക്ച്വലി നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗതമായിട്ടുള്ള ഒരു സംഗതിയിലാണ് കേട്ടോ. റെലവൻ്റ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ റെലവൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് അല്ലേ, അതിൻ്റെ അർത്ഥം എന്തെന്ന് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. എന്താണ് നെല്ലിപ്പലക, അങ്ങനെ ഒരു സംഗതി ഉണ്ടോ, എന്തിനാണ് ഈ നെല്ലിപ്പലക ഉപയോഗിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ. പണ്ട് സുരേഷ് ഗോപി കോടീശ്വരനെ പറഞ്ഞ പോലെ ഒരറിവൻ ചെറുതല്ലല്ലോ. അപ്പോൾ ഈ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ ആരും ആ നെല്ലിപ്പലക കാണാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം ഈ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അന്യമായ സംഗതികളിലൊന്നാണ്. പക്ഷെ എന്താണ് ഈ നെല്ലിപ്പലക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ കിണറൊക്കെ കുഴിക്കുന്ന സമയത്ത്, കിണറ് നിർമ്മിക്കുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും അടുത്തട്ടിൽ അതിൻ്റെ ചുറ്റളവ് കണക്കാക്കിയിട്ട് നെല്ലിമരത്തിൻ്റെ തടികൾ ഉണ്ടാക്കി പിടിപ്പിച്ചിരുന്ന ഒരു വലയമാണ് ഈ നെല്ലിപ്പലക എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിണറിൻ്റെ അടിത്തറയിലാണ് ഈ ഒരു നെല്ലിപ്പടി വെക്കുന്നത്. നെല്ലിക്കുറ്റികൾ കൊണ്ട് അവ അടിയിൽ ഉറപ്പിച്ച് വെക്കും. ഏറ്റവും നാച്ചുറലായിട്ടുള്ള വെള്ളം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് ഒരു പ്രത്യേക സ്വാദ്, നമ്മൾ ജലത്തിന് തന്നെ ഒരു സ്വാദ് പറയുമല്ലോ, ഭയങ്കര കുളിർമയുള്ള നല്ല സ്വാദുള്ള ജലം ലഭിക്കുന്നതിനുമൊക്കെയുള്ളൊരു മാർഗമായിട്ടാണ് ഇത്തരത്തിൽ നെല്ലിപ്പലക അവിടെ കിണറിൻ്റെ അടിയിൽ സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ നെല്ലിപ്പലകയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവയ്ക്ക് ദീർഘകാലത്തെ ആയുസ്സുണ്ടെന്നാണ് പറയുന്നത്. ഈയിടെ കേരളത്തിലെ ഒരു അമ്പലക്കിണറിൻ്റെ അടുത്തട്ടിൽ നിന്നും ഏതാണ്ട് 1500 വർഷത്തോളം പഴക്കമുള്ള നെല്ലിപ്പലക കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം പറ്റാത്ത കിണറിൽ നെല്ലിപ്പലക പിന്നീട് കാണാൻ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം ചിലർ ഈ കിണറിൻ്റെ അടുത്തട്ടിൽ ഇടുന്ന ഇടാറുള്ളൂ, ഇട്ടവർ അത് കാണാറുള്ളൂ. അപ്പോൾ 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വളരെ സജീവമായിട്ട് കേരളത്തിൽ പലയിടത്തും ഇത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആരും അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഏറ്റവും ആഴത്തിൽ ഒരു കിണറിൻ്റെ ആഴത്തിൽ ആരും കാണാത്തത്രയും ആഴത്തിൽ കൊണ്ടിടുന്ന സംഗതി ആയതുകൊണ്ടാണ് അത്രയും ആഴത്തിലേക്ക് ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു, ഭൂമിയോളം ക്ഷമിച്ചു കഴിഞ്ഞു എന്ന് ഉദ്ദേശിക്കുന്നതിന് രൂപത്തിൽ ഈ നെല്ലിപ്പലക ഫ്രേസ് ഉപയോഗിച്ചത് കേട്ടോ. നമുക്ക് രസമാണ് നമ്മുടെ മലയാളം. നമ്മളൊന്ന് അറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന, നമ്മളിപ്പോൾ നമ്മുടെ ശൈലികളുടെ ഭാഗമായിട്ട് കടന്നുകൂടിയിട്ടുള്ള പല വാക്കുകളുടെയും അർത്ഥം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ രസകരമായിട്ടുള്ള പല സംഗതികളിലേക്കും കൊണ്ടെത്തിക്കാം. പരിപാടി കൊള്ളാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തമ്പ് ഇമ്പ്രഷൻ ഇട്, ഇത് സോഷ്യൽ മീഡിയ ആയിരുന്നെങ്കിൽ, വീഡിയോ ആയിരുന്നെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു തന്നെ നിങ്ങളൊരു മെസ്സേജ് ഇട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന പല വാക്കുകളുടെയും പിറകിലെ ഗൂഢമായിട്ടുള്ള ചില കഥകൾ കണ്ടെത്തി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ആര് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പറഞ്ഞു, പണ്ട് കിണറ്റിനടിയിൽ ഇട്ടുകൊണ്ടിരുന്നൊരു സംഗതിയാണ് നെല്ലിപ്പലക. അത്രയും ആഴത്തിൽ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് പറയുന്നത്.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് 922 മദ്രാസ് മെയിൽ പുറപ്പെടുന്നു.
2: 922 മദ്രാസ് മെയിൽ, ഡബിൾ ഹിറ്റ് ഓഫ് ദി ഹാർട്ട്.

0: 922 Madras Mail. Tamil hit of the heart. You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Home 92.2 FM. Home is a feeling.
2: ആകാംക്ഷ ഉയർത്തുന്ന കുറ്റാന്വേഷണ കഥയുമായി സൈജു കുറുപ്പ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ സസ്പെൻസ് ത്രില്ലർ ചിത്രം സർക്കിൾ ഇൻസ്പെക്ടർ ആന്റോ ഈപ്പൻ എന്ന ഉശിരൻ പോലീസ് കഥാപാത്രമായി സൈജു കുറുപ്പ്, ഒപ്പം സിദ്ദിഖ്, അഷ്കർ അലി, അഞ്ജു കുര്യൻ തുടങ്ങി വലിയൊരു താരനിരയും അണിഞ്ഞിരിക്കുന്നു. വിഷ്ണു രാമചന്ദ്രന്റെ രചനയിൽ രാജേഷ് പരമേശ്വരൻ സംവിധാനം ചെയ്യുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ആരം
3: September 25 GCC-യിൽ റിലീസിനെത്തുന്നു. ആരം മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: മെഡിക്കൽ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇടിച്ചു കൂമ്പിയാൻ കലക്കും. പന്നി
5: പുതുമയുടെ നേരത്ത്
6: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
7: പഴമയുടെ തീരത്ത്
6: കഴിഞ്ഞ 365 ദിവസങ്ങൾ
5: പുതുമഴയിലോരത്ത്
6: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരം അത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
2: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
8: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
9: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
10: Joy Alucas presents Home 92.2 FM First Anniversary Birthday Bash.
11: Joy Alucas, world's favorite jeweler.
10: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
12: Emirates Malayali Nurses Family Botim Orimichonam Season 2.
2: സഞ്ചാരി ബാൻഡ് ആര്യദയാൽ, വൈകാശ് വരവീണ ആൻഡ് സമത് മിമിക്സ് എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസും ഗംഭീര ഓണസദ്യയും ആവേശകരമായ മത്സരങ്ങളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു.
12: September 26 മൊഹൈസ്ന 4 ന്യൂ ഡൗൺ പ്രൈവറ്റ് സ്കൂളിൽ വെച്ച് ഈ ഓണം നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം.
2: ടിക്കറ്റുകൾ ഇപ്പോൾ പ്ലാറ്റിനം ലിസ്റ്റിൽ ലഭ്യം.
12: ബോട്ടിം ഒരുമിച്ച് ഓണം സീസൺ 2 പ്രസന്റഡ് ബൈ മൈൻഡ്ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് പവർഡ് ബൈ ELL പ്രോപ്പർട്ടീസ്
2: സപ്പോർട്ടഡ് ബൈ നാഷണൽ എയർലൈൻസ്, മദേഴ്സ് റെസിപ്പി, മെഡ് ഗ്ലോബ് കൺസൾട്ടൻസി, യാപ് ലീഗൽ സർവീസസ് and Mark and Save Hypermarket.
12: And even by WR Events in association with EMNF UAE, energized by Home 92.2 FM.
13: You are listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. കാലാവസ്ഥ മാറുന്നത് കൊണ്ട് തന്നെ പലയിടത്തും ഇപ്പോൾ ഹെൽത്ത് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധ എന്തായാലും എല്ലാവരും പുലർത്തുക, ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ പനിയോ കാര്യങ്ങളോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്കൂളിൽ വിട്ട് അത് സ്പ്രെഡ് ആവാനുള്ള സാധ്യത കാണിക്കരുത്. അവർക്ക് മാക്സിമം റെസ്റ്റ് എടുക്കാനുള്ള അല്ലെങ്കിൽ അതിന്റെ ആ ഒരു രോഗാവസ്ഥ കഴിയുന്നവരെ അവരെ കാര്യമായിട്ടുള്ള ടേക്ക് കെയറും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. ആൻഡ് മാക്സിമം കുട്ടികളുമായിട്ടുള്ള സമ്പർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക കേട്ടോ. പ്രത്യേകിച്ചും കുട്ടികളുടെ സ്കൂളുകളിൽ നിന്നാണല്ലോ ഭയങ്കരമായിട്ട് എല്ലായ്പ്പോഴും നമുക്ക് ഈ രോഗങ്ങൾ പ്രത്യേകിച്ചും പനിയൊക്കെ ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവാറുള്ളത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എനിവേ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പോയിട്ട് നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ട് മുട്ടാം. ആൻഡ് യെസ്, ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചിനി എടുത്തു പറയാൻ വേണ്ടിയിട്ട് വേറൊന്നും ഇല്ല. അപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ, പ്രത്യേകിച്ചും നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളെ വൈകുന്നേരത്തെ 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. രാവിലെ മുതൽ തന്നെ ഞങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങളുടെ കാതോരം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടിരുന്നത്. ആസിഫാണ് കൂടെയുള്ളത്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്താൻ ഇതുവരെ കാണാത്ത വ്യത്യസ്ത കഥാപാത്രവുമായി മലയാളത്തിന്റെ അമ്പാൻ സജൻ ഗോഗു, ഒപ്പം നായികയായി നിഖില വിമലും.
2: ഞാനായിരിക്കും ചിരഞ്ജീവി.
1: പക്ക കാരിക്കേച്ചർ മൂഡിൽ വിചിത്ര സംഭവങ്ങളുടെ കൗതുകമുണർത്തുന്ന കഥയുമായി ഒരുങ്ങുന്ന ടൈം ലൂപ്പ് കോമഡി ചിത്രം ധൂമകേതു. നെയ്മർ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സുധി മാഡ്സൺ സംവിധാനം ചെയ്യുന്ന ചിത്രം. സജിൻ ഗോപു, നിഖില വിമൽ എന്നിവരോടൊപ്പം ഗണപതി, ഷൈൻ ടോം ചാക്കോ തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരക്കുന്നു. സെപ്റ്റംബർ 25 GCC റിലീസിനെത്തുന്നു ധൂമകേതു. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
3: പുതുമയുടെ നേരത്ത്
1: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
4: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ.
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന്
4: ലിസ്ണേഴ്സ്,
1: 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
5: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടും അകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
5: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joy Alukas, world's favorite jeweler.
6: Supported by akputravels.com, Almaraya Car Rentals and Volcano LED Solutions.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പമുണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
5: Joy Alukas presents Home 92.2 FM First Anniversary Birthday Bash.
6: Joy Alukas, world's favorite jeweler.
5: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത് ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
2: പഴമയുടെ തീരത്ത്
1: കഴിഞ്ഞ 365 ദിവസങ്ങൾ
3: പുതുമഴയിലോരത്ത്
1: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം FM ഒപ്പമുണ്ടായിരുന്നില്ലേ?
5: നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു.
4: നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം FM നിങ്ങൾക്ക് നൽകിയത്?
1: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോം. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോം.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM.
6: Joya Lucas presents Home 92.2 FM First Anniversary Birthday Bash.
7: Joya Lucas, world's favorite jeweler.
6: Supported by AkbarTravels.com, Almaraya Car Rentals and Volcano LED Solutions.
0: Stay connected with Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: പുതുമയുടെ നേരത്ത്
2: ഒരു നീണ്ട യാത്രയിലായിരുന്നു നമ്മൾ.
3: പഴമയുടെ തീരത്ത്
2: കഴിഞ്ഞ 365 ദിവസങ്ങൾ
1: പുതുമഴയിലോരത്ത്
2: ലക്ഷക്കണക്കിന് ലിസണേഴ്സ്, 50 മില്യണിലധികം സോഷ്യൽ മീഡിയ വ്യൂസ്. ഈ ദൂരമത്രയും നമ്മൾ ഒന്നിച്ചാണ് യാത്ര ചെയ്തത്.
4: പാട്ടും കളിയും ചിരിയും തമാശകളുമായി നിങ്ങളുടെ ഓരോ നിമിഷത്തിലും കൂട്ടായി ഹോം എഫ് എം ഒപ്പം ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച ആ മനോഹര നിമിഷങ്ങൾക്ക് ഇതാ ഒരു വയസ്സ് തികയുന്നു. നാട്ടിലെ അപ്പപ്പോഴുള്ള വാർത്തകൾ, വിശേഷങ്ങൾ, നാട്ടിൽ നിന്നും ഒട്ടുമകലെയല്ല എന്ന് തോന്നലല്ലേ ഹോം എഫ് എം നിങ്ങൾക്ക് നൽകിയത്?
2: എവിടെയായിരുന്നാലും ഇത് നിങ്ങളുടെ സ്വന്തം ഹോ. നിങ്ങളുടെ ശബ്ദങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒപ്പം നിന്ന സ്വന്തം ഹോ.
4: വാക്കുകൾക്കതീതമായ ഈ സ്നേഹത്തിന് കാലം കാത്തുവെച്ച സമ്മാനം. ഏവർക്കും ഹൃദയപൂർവ്വം നന്ദി. ഹോം 92.2 FM. ജോയ ലുക്കാസ് പ്രസന്റ്സ് ഹോം 92.2 FM ഫസ്റ്റ് ആനിവേഴ്സറി ബർത്ത്ഡേ ബാഷ്.
5: ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ,
4: സപ്പോർട്ടഡ് ബൈ അപ്പു ട്രാവൽസ് .com, അൽമറായ കാർ റെന്റൽസ് ആൻഡ് വോൾക്കാനോ LED സൊല്യൂഷൻസ്.